0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. ولقد خلق

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്തു ഹിജറിലെ
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിലേക്കും ആത്മീയ വളർച്ചയിലേക്കും നയിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ലോകത്തേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് റേഡിയോ തെൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ശബ്ദത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അൻആം 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 116 കൂടിയ വചനങ്ങളും നാം ആസ്വദിക്കുന്നു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.

മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു അൻആമിലെ 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 116 കൂടിയ വചനങ്ങളുമാണ്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.

0: പാരായണം ചെയ്യുന്നതിന് പാരായണ നിയമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കാനും അതനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോയിലിനി പാരായണ പഠനം. സൂറത്തുൽ ഖിയാമ 31 മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1 മുതൽ 7 വരെയുമുള്ള വചനങ്ങളാണ് നാം പാരായണം ചെയ്യാൻ പോകുന്നത്, അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
1: അസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമബാദ്, സൂറത്തുൽ ഖിയാമയുടെ ബാക്കി ഭാഗം നോക്കാം. 31 ആയത്താണ് ഇനി നോക്കാനുള്ളത്. ഫല സ്വദ്ദഖ വല സ്വല്ല വലാക്കിൻ കദ്ദബ. വലാക്കിൻക നൂനുസാക്കിനക്ക് ശേഷം കാഫാണ്, യഖ്ഫാ സുമ്മ ദഹബ മീം ശബ്ദമുള്ളതാണ്. നന്നായിട്ട് മണിക്കുക. ഇലാ അഹ്ലിഹി മദ് മുംഫസിലാണ്. ഔലാലക്ക ഫൗല സുമ്മ ഔലാലക്ക ഫൗല സുമ്മ വീണ്ടും മീം ശബ്ദമുണ്ട്. നന്നായിട്ട് മണിക്കുക. യഹ്സബുൽ ഇൻസാനു നൂനുസാക്കിന് ശേഷം സീന് യഖ്ഫാ. നന്നായിട്ട് മണിക്കുക. അയ്യുത്തുറക്ക നൂനുസാക്കിനക്ക് ശേഷം യാ ആണ്. എന്താ നിയമം? ഇതാം പോകുന്ന അയ്യുത്തുറക്ക സുത അലം യക്കുനു തുഫതമ്മിൻ. അത് വീണ്ടും ഇതാം പോകുന്ന മിമ്മനിയിൻ മിമ്മ. അതും ഇതാം പോകുന്ന മനിയു. അതായത് മൂന്ന് ഇതാം പോകുന്ന ഓരോ പദത്തിലും തുടർച്ചയായിട്ട് തൊട്ട് തൊട്ട് തൊട്ട് മൂന്നെണ്ണം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. സുമ്മ മീമിശദ് നന്നായിട്ട് മണിക്കുക. അലഖതം ഫ ഇഖ്ഫ ആണ്. ഫജഅല മിൻഹു നൂനുസാക്കിനക്ക് ശേഷം ഹ ആണ്. ഇൽഹാറിൻ്റെ നിയമം ഒട്ടും മണിക്കേണ്ടതില്ല, ഉന്നത്തില്ലാതെ ഒതുക. മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ നൂനുസാക്കിനക്ക് ശേഷം ഥ ആണ്. നന്നായിട്ട് മണിക്കുക. ഇഖ്ഫ ആണ്. അലൈസ ദാലിക ബിഖാദിരിൻ തൻവിന് ശേഷം അയിനാണ്. അയിനാവുമ്പോൾ ഇൽഹാർ. അല മദ് മുഫസിൽ നന്നായിട്ട് നീട്ടുക. അയ്യുഹ്യ ഇദ്ഗാം ബഗുന്ന. അപ്പോൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അമാനി. ആധികാരിക അറബി തഫ്സീറുകളെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം മലയാളി ലോകത്തിന് സമർപ്പിച്ച് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മാഊൻ 1 മുതൽ 7 വരെ വചനങ്ങളുടെ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 107, സൂറത്തുൽ മാഊൻ. പരോപകാര വസ്തുക്കൾ. മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ 7.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: അറഅയ്ത, നീ കണ്ടുവോ. അല്ലദീ യുകദ്ദിബു, വ്യാജമാക്കുന്നവനെ. ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ.
2: അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ,
1: മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ.
3: വചനം 2.
1: ഫദാലികല്ലദീ, യാതൊരുവനത്രേ അത്. യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന. അൽ യതീം, അനാഥക്കുട്ടിയെ.
2: ഫദാലികല്ലദീ യദുഉൽ യതീം,
1: അനാഥക്കുട്ടിയെ തള്ളിവിടുന്നവനത്രേ അത്.
3: വചനം 3.
1: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല. അലാ ത്വആമി, ഭക്ഷണത്തിൻ്റെ മേൽ. അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ.
2: വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ,
1: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല.
3: വചനം 4.
1: ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം. ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ്, നമസ്കരിക്കുന്നവർക്കത്രേ.
2: ഫവൈലുൻ ലിൽ മുസല്ലീൻ,
1: എന്നാൽ നമസ്കാരക്കാർക്കു നാശം.
3: വചനം 5.
1: അല്ലദീന, അതായത് യാതൊരുവർ. ഹും, അവർ. അൻ സ്വലാതിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്. സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്.
2: അല്ലദീന ഹും അൻ സ്വലാതിഹിം സാഹൂൻ,
1: അതായത് തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായുള്ളവർക്ക്.
3: വചനം 6.
1: അല്ലദീന, അതായത് യാതൊരുവർ. ഹും യുറാഊന, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു.
2: അല്ലദീന ഹും യുറാഊൻ,
1: അതെ, യാതൊരു കൂട്ടർ അവർ മറ്റുള്ളവരെ കാണിക്കാനായി പ്രവർത്തിക്കുന്നു.
3: വചനം 7.
1: വയംനഊന, അവർ മുടക്കുകയും ചെയ്യും. അൽമാഊൻ, പരോപകാര വസ്തുവേ, ചെറുകിട ആവശ്യ വസ്തുക്കളെ.
2: വയംനഊന അൽമാഊൻ,
1: പരോപകാര വസ്തുക്കളെ അവർ മുടക്കം ചെയ്യുകയും ചെയ്യുന്നു, അഥവാ ഇങ്ങനെയുള്ളവർക്കാണ് നാശം.
4: മതസിദ്ധാന്തങ്ങൾ, പരലോക ജീവിതം, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ആദിയായ കാര്യങ്ങളെ വ്യാജമാക്കുന്ന മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ചില ലക്ഷണങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ഓരോന്നും വളരെ ശ്രദ്ധാർഹമായ കാര്യങ്ങളും നിത്യജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടവയുമാകുന്നു. 1. അനാഥക്കുട്ടികളോട് നിർദയമായും പരുഷമായും പെരുമാറുക. 2. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ പലപ്പോഴും ശക്തിയായ ഭാഷയിൽ ഉണർത്താറുള്ളതാണ്. കഴിഞ്ഞ ചില സൂറത്തുകളിൽ വച്ച് ഇത് സംബന്ധിച്ച് ചിലതെല്ലാം നാം വായിക്കുകയും ചെയ്തിരിക്കുന്നു. അനാഥക്കുട്ടികളെ പുറംതള്ളുന്നതും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രോത്സാഹനം നൽകാതിരിക്കലും മതനിഷേധത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു എടുത്തു കാട്ടിയിരിക്കുന്നത്. ഇതോർക്കുമ്പോൾ അനാഥകളെ ആദരിക്കുകയും അവരുടെ നന്മയ്ക്കു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെയും സാധുക്കളുടെ വിശപ്പും പട്ടിണിയും തീർക്കുകയും ആ വിഷയത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെയും ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ വമ്പിച്ചതാണെന്ന് ഊഹിക്കാവുന്നതാണ്. 3. നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതിരിക്കുക. നമസ്കാരക്കാർക്കാണ് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഉണർത്തുന്നത്. നമസ്കാരത്തിൻ്റെ നിയമപരമായ നിർബന്ധത്തിന് വിധേയരായിരിക്കുകയും എന്നിട്ടും അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്യുന്ന കപടന്മാരെ പറ്റിയാണ് ഈ പ്രസ്താവന എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അവരെപ്പറ്റി ഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുവാനായി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് മറ്റുള്ളവരെ കാണിക്കുവാനായി നമസ്കാരം നിർവഹിക്കേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അശ്രദ്ധ പലവിധത്തിലും ആവാം. പാടെ ഉപേക്ഷിക്കുക, ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക, സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, നമസ്കരിക്കുമ്പോൾ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിബന്ധനകളും ഗൗനിക്കാതിരിക്കുക, അന്യചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക, നമസ്കാരത്തിൽ നാവുകൊണ്ട് ചെല്ലുന്ന ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക എന്നിവയെല്ലാം തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയിൽ ഓരോന്നും പ്രത്യേകം നോക്കുമ്പോൾ ചിലത് ചിലതിനേക്കാൾ ഗൗരവം കൂടിയതോ കുറഞ്ഞതോ ആയിരിക്കുമെന്ന് പറയേണ്ടതില്ല. എന്നാൽ ഈ ദോഷങ്ങൾ മുഴുവനുമോ ഏതാനുമോ ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം ആ നമസ്കാരക്കാരൻ കപടവിശ്വാസികളുടെ ഇനത്തിൽപ്പെട്ടവനാണെന്നുള്ളതിൽ സംശയമില്ല. മഅദല്ലാഹ്, കപടവിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരം നിർവഹിക്കുകയില്ലെന്നും നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ അല്പമല്ലാതെ ഓർമ്മിക്കുകയില്ലെന്നും അതൃപ്തിയോടുകൂടിയല്ലാതെ അവർ ധനം ചിലവഴിക്കുകയില്ലെന്നും അള്ളാഹു വേറെ സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതും ഇവിടെ സ്മരണീയമാകുന്നു. സൂറത്ത് നിസാഅ് 142, സൂറത്ത് തൗബ 54. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്. അതായത് അവൻ സൂര്യനെ നോക്കി കാത്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായി തീരുമ്പോൾ അവൻ എഴുന്നേൽക്കും, എന്നിട്ട് ഒരു 4 വട്ടം കൊത്തും. അതിൽ അള്ളാഹുവിനെ അല്പമാത്രമല്ലാതെ അവൻ ഓർക്കുകയില്ല. ബുഖാരി മുസ്ലിം. സൂര്യൻ പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ ആകുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അസ്തമിക്കുവാൻ പോകുക എന്നത്രേ. അസ്തമന വേളയിലും ഉദയവേളയിലും ചില മതക്കാർ സൂര്യനെ ആരാധിക്കാറുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി അങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോൾ കപടവിശ്വാസിയുടെ നമസ്കാരം സമയം തെറ്റിച്ചുകൊണ്ടായിരിക്കുമെന്നതിനു പുറമെ അത് സൂര്യാരാധകരുടെ ആരാധനയുമായി സാദൃശ്യമുള്ളതായി തീരുകയും ചെയ്യുന്നു. 4 കൊത്തും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആവശ്യമായ നിയമങ്ങളും മര്യാദകളും ഗൗനിക്കാതെയും നമസ്കാരത്തിൻ്റെ കാതലായ വശം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ പാലിക്കാതെയും കോഴി കൊത്തും പോലെ വേഗത്തിൽ ഒരു 4 റക്അത്ത് കുമ്പിടും എന്നത്രേ. അസർ നമസ്കാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉദാഹരിച്ചത്. മറ്റു നമസ്കാരങ്ങളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. 4. അയൽവാസികൾ സാധാരണ അന്യോന്യം പരോപകാരത്തിന് വിട്ടുകൊടുക്കാറുള്ള ചെറുതരം ഉപകരണങ്ങളെ തടയുക അഥവാ അവ മറ്റുള്ളവർക്ക് ഉപയോഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാകുന്നു. മാഊൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക്. ഏറെക്കുറെ വ്യത്യസ്തമായ വാചകങ്ങളിലാണെങ്കിലും ആ വാക്കിന് പല മഹാന്മാരും നൽകിയിട്ടുള്ള നിർവചനങ്ങളുടെ സാരമാണ് നാം മേലുദ്ധരിച്ചത്. അന്യോന്യം ഉപയോഗത്തിന് വേണ്ടി വായ്പ എന്ന നിലയ്ക്ക് ജനങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാറുള്ള കുടുക്ക, കൊട്ടക്കോരി, മഴു മുതലായ അത്യാവശ്യ വസ്തുക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ മാഊൻ എന്ന് പറഞ്ഞിരുന്നതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി പല മാർഗങ്ങളിലൂടെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിൽ പ്രധാനമായത് സക്കാത്തും അതിൽ ഏറ്റവും താണപടിയിലുള്ളത് തരിപ്പ, കൊട്ടക്കോരി, സൂചി എന്നിവയുമാകുന്നുവെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിനെ പറ്റി പലരുടെയും വാചകങ്ങൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പറയുന്നു: ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞത് നന്നായിട്ടുണ്ട്. മേലുദ്ധരിച്ച എല്ലാ പ്രസ്താവനകളും അതിലടങ്ങുന്നു. അവയെല്ലാം ചെന്നെത്തുന്നത് ഒരേ ഒരു വസ്തുതയിലേക്കാണ്, അതായത് ധനം കൊണ്ടോ ഉപയോഗം കൊണ്ടോ സഹായ സഹകരണം ചെയ്യാതിരിക്കുക എന്നത്രേ അത്. ചുരുക്കി പറഞ്ഞാൽ, താങ്കളുടെ രക്ഷിതാവിനുള്ള പ്രധാന ആരാധനയായ നമസ്കാരം പോലും നന്നായി നിർവഹിക്കാത്തവരും നഷ്ടം ബാധിക്കാത്ത വിധത്തിലെങ്കിലും നിത്യോപയോഗ വസ്തുക്കളെ കൊണ്ട് ജനങ്ങൾക്ക് സഹായ സഹകരണം ചെയ്യുവാൻ തയ്യാറില്ലാത്തവരുമായിരിക്കും കപടവിശ്വാസികൾ എന്ന് സാരം. അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന മറ്റുള്ള ആരാധനകളുടെ കാര്യത്തിലും ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സക്കാത്ത് മുതലായ ദാനധർമ്മങ്ങളിലും അവരുടെ നില കൂടുതൽ കൂടുതൽ ശോചനീയമായിരിക്കുമെന്ന് വ്യക്തമാണ്. ഇങ്ങനെയുള്ളവർ വല്ലപ്പോഴുമൊക്കെ വലിയ ആരാധകന്മാരായി ചമഞ്ഞേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിഷയത്തിൽ വൻ തുകകൾ സംഭാവന നൽകി ഉദാരമതികളായി പ്രത്യക്ഷപ്പെട്ടെന്നും വന്നേക്കാം. പക്ഷേ ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമല്ല, പേരും കീർത്തിയുമായിരിക്കും അവരുടെ ലക്ഷ്യം. ചിലപ്പോൾ ഏതെങ്കിലും സ്വാർത്ഥം നേടുവാനുള്ള മാർഗമായിട്ടോ ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആയിരിക്കാം അത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹുവിങ്കിൽ വിലപ്പോകുകയില്ലെന്ന് സ്പഷ്ടമാണ്. തൻ്റെ കൊട്ടക്കോരി കൊണ്ട് അല്പം വെള്ളം കോരുവാൻ, തൻ്റെ പേന കൊണ്ട് എന്തെങ്കിലുമൊന്ന് എഴുതുവാൻ, തൻ്റെ മൺവെട്ടി കൊണ്ട് കുറച്ച് സമയം മണ്ണ് കൊത്തുവാൻ, തൻ്റെ പറമ്പിൽ കൂടി വല്ല ചുമടും കൊണ്ട് നടന്നു പോകുവാൻ, സ്ഥലം ഒഴിവായി കൊണ്ടുപോകുന്ന തൻ്റെ വാഹനത്തിൽ കാൽനട പോകുന്ന ക്ഷീണിച്ച ഒരു സഹോദരന് അല്പനേരം കയറിയിരിക്കുവാൻ, പൊതുസ്ഥലങ്ങളിലും പൊതുവാഹനങ്ങളിലും ലേശമൊന്ന് നീങ്ങിക്കൊടുത്ത് മറ്റൊരാൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ, എന്നിങ്ങനെയുള്ള നിസാര കാര്യങ്ങളിൽ പോലും സന്മനസ്സു കാണിക്കാത്ത പലരെയും ധാരാളം കാണാവുന്നതാണ്. പട്ടിണി കൊണ്ടോ മഹാരോഗം മുതലായവ കൊണ്ടോ ഗതിമുട്ടി കഷ്ടപ്പെട്ട് സഹായത്തിന് യാചിച്ചു വരുന്നവരെ നിർദയം ആട്ടിക്കളയുന്നവരും ദുർലഭമല്ല. അതേസമയം അത്തരം വ്യക്തികളിൽപ്പെട്ട ചിലർ പോലും സാധു സംരക്ഷണത്തിനും അഗതി ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾക്കോ മറ്റോ വൻ തുകകൾ സംഭാവന നൽകുകയും ചെയ്തേക്കും. ഇത്തരം വമ്പിച്ച ഔദാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയോ പ്രതിഫലമോ ഉന്നം വെച്ചു കൊണ്ടുള്ളതാവാൻ തരമില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ അതിൽ വകയുമില്ല. കാരണം അതിൽ അവർക്ക് ഉദ്ദേശശുദ്ധിയില്ലെന്നാണ് അവരുടെ മറ്റു ചെയ്തികൾ തെളിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണല്ലോ. യഥാർത്ഥമായ സേവന തൽപരതയും ഉദാര മനസ്കതയും ഉള്ളവർ സന്ദർഭത്തിനും കഴിവിനും അനുസരിച്ച് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. വലുപ്പ ചെറുപ്പമോ രഹസ്യപരസ്യമോ മുഹൂർത്ത വ്യത്യാസമോ നോക്കേണ്ടതില്ല, നോക്കുന്നതുമല്ല. വല്ലാഹു ആലം.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മാഊൻ 1-7 വചനങ്ങളെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
5: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ജുസ് 13 പാരായണം നിർവഹിക്കുന്നു പ്രമുഖ കാര്യ ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

عليه توكلت وعليه فليتوكل المتوكلون ولما دخلوا من حيث أمر

رؤوسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكر

മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.

0: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അല്ലാ ചെയ്യുന്നത്.

0: ജിബാലു നുസിഫത്ത്.
1: സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
0: വൽ മുർസലാത്തി ഉർഫ,
1: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
0: ഫൽ ആസിഫാതി അസ്ഫ.
1: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
0: വന്നാശിറാതി നശ്റാ. വന്നാശിറാതി നശ്റാ,
1: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
0: ഫൽഫാരിഖാതി ഫർഖാ.
1: ഫൽഫാരിഖാതി ഫർഖാ, ഫർഖാ ഖാഫിന് പകരം കാഫാകുന്നത്, ഫർഖാ ഇങ്ങനെ ഫർഖാ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്, അതിൻ്റെ മഖ്റജ്
0: ഫൽഫാരിഖാതി ഫർഖാ
1: എന്ന് തന്നെ പറയുക.
0: ഫൽമുൽഖിയാതി ദിക്റാ.
1: ദിക്റാ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റാ എന്നാണ് പറയേണ്ടത്.
0: ഉദ്റൻ ഔ നുദ്റാ. ഉദ്റൻ ഔ നുദ്റാ,
1: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
0: ഉദ്റൻ. ഉദ്റൻ ഔ നുദ്റാ.
1: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
0: ഫഇദൻ നുജൂമു തുമിസത്ത്.
1: അവിടെ ത്വ ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത്ത് എന്നേ വരികയുള്ളൂ. തുമിസത്ത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത്ത് ത്വയിനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
0: വഇദസ്സമാഉ ഫുരിജത്ത്. وإذا السماء فرجت وإذا الجبال نصفت وإذا الرسل أقتت وإذا الرسل أقتت.
1: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദമാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത് ഖാഫിന് ആണ് ശബ്ദ്.
0: وإذا الرسل أقتت لأي يوم أجلت.
1: ഇവിടെ لأي يوم أجلت. أجلت ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
0: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
1: രണ്ട് സ്ഥലത്തും ഫസ്ൽ. ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
0: വമാ അദ്റാകമ. അദ്റാ, അദ്റാ,
1: റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
0: അദ്റാക,
1: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
0: അദ്റാക. വമാ അദ്റാകമാ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ ഔ

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് ത ഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ. നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് ഇവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടി

0: അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 502-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പമുണ്ടായിരുന്നത്.
1: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ അൽ മുഅ്മിനൂൻ 23 മുതൽ 43 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം ഷെയ്ഖ് തൗഫീഖ് അൽ സഈദ്.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: മീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സോഫാത്ത് 30-31 വചനങ്ങൾ നാം പഠിക്കുകയാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വാഫാത്തിലെ 30-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാഫാത്തിലെ 29-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതും കഴിഞ്ഞ വചനത്തിൻ്റെ തുടർച്ചയാണ്. അഥവാ നേതാക്കന്മാരും അനുയായികളും തമ്മിൽ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന സംസാരം. വമാ കാന ലന അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ബൽ, എന്നാൽ, കുൻതും ഖൗമൻ ത്വാഗീൻ, നിങ്ങൾ അതിരു കവിഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു. അതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇത് നേതാക്കന്മാർ അനുയായികളുടെ മുമ്പിൽ പറയുന്ന കാര്യമാണ്. വമാ കാന ലന അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ഇവിടെ സുൽത്താൻ എന്നതിനാണ് അധികാരം എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. സുൽത്താൻ എന്നതിന് പ്രമാണം എന്നും രേഖ എന്നും അധികാരി എന്നും ഒക്കെ അർത്ഥമുണ്ട്. ലൈസ ലന അലൈക്കും മിൻ സുൽത്താനിൻ നഖഹറുക്കും ഹത്താ തത്തബിഊന, അവർ പരലോകത്ത് വെച്ചുകൊണ്ട് കൈയൊഴിയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ, നിർബന്ധപൂർവം ഞങ്ങളുടെ അനുയായികളാക്കാൻ ഞങ്ങൾ കഴിയുമായിരുന്നില്ല. ബൽ അൻതും ഇത്തബഅ്തുമൂന, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയാണ് ചെയ്തത്. ബി ഇഖ്തിയാരിക്കും വ ഇറാദത്തിക്കും, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇത് യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ചാണ് അവർ പറയുന്നത്. ദുനിയാവിൽ വെച്ച് ഭീഷണിയുടെ സ്വരത്തിൽ പോലും അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കും. അതേപോലെ തന്നെ മറ്റു പല നിലയിലും അവരെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ പരലോകത്ത് വെച്ച് അവർ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരം ചെലുത്താൻ ഒരു കഴിവുമുണ്ടായിരുന്നില്ല. ഫകഅന്നഹും യഖൂലൂൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ വാക്ക്, അവരുടെ സംസാരം ഏതുപോലെയുണ്ട്? ലാ തലൂമൂന വലൂമു അംഫുസക്കും, അല്ലേ, നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ സംസാരം. ഈ നേതാക്കന്മാരും അനുയായികളും യഥാർത്ഥത്തിൽ രണ്ടു പേരും കുറ്റക്കാരാണ്. നേതാക്കന്മാർ തങ്ങൾ ദുർമാർഗത്തിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചു എന്ന കാരണത്താൽ രണ്ട് ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുക. എന്നതുപോലെ തന്നെ അനുയായികൾ തങ്ങൾക്ക് അള്ളാഹു തന്ന ബുദ്ധിയും അതേപോലെ വിവേകവും അതുപോലെ തന്നെ കണ്ണും കാതുമൊക്കെ സത്യം മനസ്സിലാക്കാൻ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ വിനിയോഗിച്ചില്ല എന്ന കാരണത്താൽ അവരും കുറ്റക്കാരായിരിക്കും, അവരും ശിക്ഷാർഹരായിരിക്കും എന്ന കാര്യം ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം കൂടിയാണ്. പിന്നെ അതിലൊരു കാര്യം, ത്വാഗൂൻ, നിങ്ങൾ, ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ എന്നിടത്ത്, ത്വാഗീൻ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവർ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ത്വഗ എന്ന് പറഞ്ഞാൽ തജാവസൽ ഹദ്, അല്ലെ, പരിധി ലംഘിച്ചു, പരിധി മുറിച്ചു കടന്നു എന്നൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് നിങ്ങൾ ത്വാഗീൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം? അത് നേതാക്കന്മാരാണ് അവരെ പഠിപ്പിച്ചത്. അവരെന്ത് ചെയ്തു? അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത പ്രമാണബദ്ധമല്ലാത്ത തരത്തിൽ അവർ ജീവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഹുവല്ലദി തജാവസ ഹദ്ദഹു, സൂറത്ത് ഹാഖയിലെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട്, വചനത്തിലെടുത്തു പറഞ്ഞുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇന്ന ലമ്മാ ത്വഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. ഈ ആയത്തിലുള്ള 30-ാമത്തെ വചനത്തിൽ ത്വാഗീൻ എന്ന ആ പരാമർശത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ആ അർത്ഥം വരുന്ന മറ്റൊരു പദമാകുന്നു, അല്ലെങ്കിൽ പരിധി ലംഘിച്ചു എന്ന് പറയാൻ അള്ളാഹു പ്രയോഗിച്ച മറ്റൊരായത്താകുന്നു, വെള്ളം പരിധി ലംഘിച്ചു, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ഇനി മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഈ സുൽത്താൻ എന്നത് ഖുർആനിൽ തന്നെ പ്രമാണം, രേഖ എന്ന അർത്ഥത്തിലും അള്ളാഹു പ്രയോഗിച്ചത് കാണാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് അതിന് ഒരു പ്രമാണവും ഒരു ആധികാരിക രേഖയും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. വഫി ഹാദിഹിൽ ആയ യഅനി ലൈസ ലന അലൈക്കും മിൻ സുൽത്താനിൻ നഖ്ഹറുക്കും ഹത്താ തത്തബിഊന. ഇവിടെ പറയുന്നത് നിങ്ങളെ നിർബന്ധപൂർവം അനുയായികളാക്കേണ്ട, നിങ്ങളെ അനുസരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അതിന് കഴിയുന്നവരായിരുന്നില്ല ഞങ്ങൾ. നിങ്ങൾ സ്വന്തമായി ഈ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ വ്യക്തമാക്കുന്നത് പറയുന്നത്. 31-ാമത്തെ വചനം ഫഹഖ അലൈന ഖൗലു റബ്ബിന ഇന്നാ ലസായിഖൂൻ. ഫഹഖ അലൈന, ഇവർ പറയുന്നു, അപ്പോൾ ഹഖ, ഹഖ എന്ന് പറഞ്ഞാൽ വജബ അലൈന, നമ്മുടെ മേൽ ബാധ്യതയായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്ത്? ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അതെന്താണ്? ഇന്ന, തീർച്ചയായും നമ്മൾ, ലസായിഖൂൻ, അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ആസ്വദിക്കുന്നവർ തന്നെയാകുന്നു എന്നത്. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളും നിങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ വചനത്തിലുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നവർ പറയുന്നത്. ഹഖൻ ലൈസ ഫീഹി ളുൽമുൻ വലാ ബാത്തിലുൻ, സത്യമായി തന്നെ, സത്യമായിക്കൊണ്ട്, ഹക്കായിക്കൊണ്ട്, അഥവാ ഇത് അന്യായമായ അല്ല, അതേപോലത്തെ നിരർത്ഥകമല്ല, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യം തന്നെയാണെന്നർത്ഥം. അതാണ് ഫഹഖ അലൈന, നമ്മുടെ മേൽ യാഥാർത്ഥ്യമാകുന്നു. ഖൗലു റബ്ബിന യഅനി അന്ന കുല്ലമൻ ഖറജ അൻ ത്വാഅത്തില്ലാ വകദ്ദബ ബി ആയാത്തിഹി ഫഹുവ ഫിന്നാർ. എന്താണ് അള്ളാഹുവിൻ്റെ വചനം? അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പുറത്തു പോകുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നവർക്ക് നരകം യാഥാർത്ഥ്യമാണ്. അതാണ് അള്ളാഹുവിൻ്റെ വചനം. ഖൗലു റബ്ബിന ബിൽ അദാബി, ഈ റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ വചനം മറ്റു പല സൂറത്തിലും കാണാം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് നരകമാകുന്നു എന്നതാണ് റബ്ബിൻ്റെ വചനം. ഏതുപോലെ? സൂറത്തു സജദയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം.
1: ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ലഅംലഅന്ന,
0: തീർച്ചയായും ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജഹന്നമ, നരകത്തെ,
1: മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ,
0: മനുഷ്യരിലും ജിന്നിലും പെട്ട ആളുകളെക്കൊണ്ട് നരകത്ത് നാം നിറക്കുക തന്നെ ചെയ്യും. അഥവാ നരകത്തിന് അവകാശികളായ മനുഷ്യരിൽപ്പെട്ട, ജിന്നുകളിൽപ്പെട്ട ആളുകളെക്കൊണ്ട് നരകത്ത് നാം നിറക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഈ അനുയായികളെ നോക്കിക്കൊണ്ട് നേതാക്കന്മാർ പറയുന്നത്, ഈ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു, ഇനി എന്ത് പറഞ്ഞുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഇവിടെ എന്ത് ന്യായവാദം നടത്തിയിട്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വകഅന്നഹു യുഷീറു ഇലാ ഖൗലിഹി തആല, സൂറത്തു ഹൂദിൽ അള്ളാഹുവിന്റെ മറ്റൊരു വചനം കാണാം.
1: വതമ്മത് കലിമതു റബ്ബിക ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ.
0: നിന്റെ റബ്ബിന്റെ വചനം പൂർത്തിയായിരിക്കുന്നു. അതെന്താണ്? നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജിന്നുവർഗത്തിൽപ്പെട്ട, മനുഷ്യരിൽപ്പെട്ട ആളുകളെക്കൊണ്ട്. വൽ ഖൗലു ഹുവ അൽ കലാമു അല്ലദി യുസ്തഫാദു മിൻഹു ഫായിദ വയതഫറഉ അലാ ദാലിക് അന്ന കലാമല്ലാഹി ബിഹർഫിൻ വസൗത്തിൻ. ഈ വചനം പറയുന്നിടത്ത്, റബ്ബിൻ്റെ വചനം എന്നിടത്ത് ഒരു അഖീദയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ആശയത്തിൽ മാത്രമാണ്, അതല്ലാതെ ശബ്ദവും വാക്കുകളുമല്ല എന്ന് പറയുന്ന ആളുകൾ കാണാം. എന്നാൽ കമാഹുവ മദ്ഹബ് അഹ്ലുസുന്ന വൽ ജമാ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ പ്രകാരം അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് വാക്കും ശബ്ദവും തന്നെയാണ്. എന്നാൽ അഷ്അരി മദ്ഹബ് പ്രകാരം അല്ലദീന യഖൂലൂന അന്ന കലാം അല്ലാഹി ഹുവൽ മഅ്നൽ ഖായിം ബിന്നഫ്സ്, അത് കേവലം ആശയപരം മാത്രമാകുന്നു എന്നൊരു വാദം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം വഇന്നമാ യസ്മഉ മിൻ ഹാദിഹിൽ ഹുറൂഫ് വസ്സൗത് ഫഇന്നമാ ഹുവ മഖ്ലൂഖുൻ ഖലഖഹു അല്ലാഹു തആല തഅബീറൻ അമ്മാ ഫീ നഫ്സിഹി, അല്ലാഹുവിൻ്റെ മനസ്സിൽ നിന്നുള്ള കാര്യം വാക്കാൽ പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞ ആ ഖൗല് എന്നാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. മാത്രമല്ല ഫഹഖ അലൈന ഖൗലു റബ്ബിന എന്നതിൽ അഖീദയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാമർശം, അതെന്താണ്? നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, തൗഹീദ് അംഗീകരിച്ചവരല്ല, എന്നിട്ടും നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നവർ പറഞ്ഞതിലൂടെ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം റബ്ബിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അവരും അംഗീകരിച്ചിരുന്നു എന്നതാണ്. ഖുർആനിലെ മറ്റു പല വചനങ്ങളിലും കാണുന്നത് പോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പോലും ആരാണ് സൃഷ്ടാവെന്ന് ചോദിച്ചാൽ, ആരാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ അവർ മറുപടി പറയാറുള്ളത് അള്ളാഹു എന്നാണ്. പിന്നെ അവർക്കുള്ള കുഴപ്പം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള ആരാധ്യൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം, അഥവാ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വശം അവർ അംഗീകരിക്കാറില്ല എന്നതാണ്. ഇതും ചില തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും.

0: ഇസ്ലാത്തിന്റെ ഒരു അംശവും അള്ളാഹുവല്ലാത്ത ഒരാൾക്കും അർപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഹാഉലാഇൽ അകാബിറു യഖൂലൂന ലിൽ അസാഗിർ, ഈ നേതാക്കന്മാർ അനുയായികളോട് പറയുന്നു, യഅനി അൽ അദാബ്, അല്ലേ, അള്ളാഹുവിന്റെ വചനമെന്ന് പറഞ്ഞാൽ, റബ്ബിന്റെ വചനമെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയുടെ വചനം എന്നതാകുന്നു. ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ഇന്ന മിനൽ അഷ്ഖിയാഇ അദ്ദായിഖീന അൽ അദാബ് യൗമൽ ഖിയാമ, നമ്മൾ അഥവാ നേതാക്കന്മാരായ ഞങ്ങളും അനുയായികളായ നിങ്ങളും ദൗർഭാഗ്യവാന്മാരാണ്, അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാണ്, അതാണ് അവർ പറയുന്നത് എന്നാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഫലസിംന ജമീഅൻ, നമ്മുടെ മേൽ നിർബന്ധമായിരിക്കുന്നു വഈദു റബ്ബിന, റബ്ബിന്റെ വാഗ്ദാനം. അതെന്താണ്? ഇന്ന ലദായിഖുൽ അദാബ് നഹ്നു വ അൻതും, ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. ബിമാ ഖദ്ദംന മിൻ ദുനൂബിന വ മഅസീന ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്ത പാപകൃത്യങ്ങളുടെ പേരിൽ, നമ്മുടെ ധിക്കാരപരമായ പ്രവർത്തനത്തിന്റെ പേരിൽ ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. അല്ലാമ ബഗ്‌വി റഹ്മത്തുള്ള പറയുന്നു, ഇന്നാ ലദായിഖൂൻ അഥവാ അൽ അദാബ് ഐ അന്നദ്ദാൽ വൽ മുദിൽ ജമീഅൻ ഫിന്നാർ, വഴി പിഴച്ചവരും വഴി പഴപ്പിച്ചവരും നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, എല്ലാവർക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ യാഥാർത്ഥ്യം പരലോകത്ത് വെച്ചാണ് തിരിച്ചറിയുന്നത് എന്നതാണ് ഖേദകരമായ കാര്യം. ഇവിടെ തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ വിശ്വാസം അത് മൂഢമായ ധാരണയായിരുന്നു, തെറ്റായ വിശ്വാസമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ, ഇത്തരത്തിലുള്ള മാലകളും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ടാണ് സമൂഹം ജീവിക്കുന്നത്. നേതാക്കന്മാര് നന്നായാൽ, അല്ലെങ്കിൽ നേതാക്കന്മാരിലൂടെ തങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം, തങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും എത്ര മോശമായി ജീവിച്ചാലും അവരിലൂടെ രക്ഷപ്പെടാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, അവർക്ക് മുമ്പിലാണ് ഇത്തരം വചനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 32-ാമത്തെ വചനം, ഫഅഗ്വൈനാകും ഇന്നാ കുന്നാ ഗാവീൻ, അവർ പറയുന്നു ഫഅഗ്വൈനാകും, തീർച്ചയായും ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴി പഴപ്പിച്ചിരിക്കുന്നു. അഗ്വ യുഗ്വി ഇഗ്വാഅൻ, ഇന്ന തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരിക്കുന്നു, ഗാവീൻ, ഗവ യഗ്വി ഗയ്യ്, ഗവ എന്ന് പറഞ്ഞാൽ വഴിപ്പഴച്ചു, അഗ്വ എന്ന് പറഞ്ഞാൽ വഴിപ്പഴപ്പിച്ചു. അപ്പം ഞങ്ങൾ വഴിപ്പഴപ്പഴവിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ വഴിപ്പഴപ്പിച്ചിരിക്കുന്നു. എത്രമാത്രം എത്രമാത്രം ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരങ്ങളെ ഇത്. ഇൻഷാ അല്ലാ, ആ വചനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമുക്ക് നൽകുന്ന അധ്യാപനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും സൂറത്ത് സ്വാഫാത്തിലെ സുദീർഘമായ ആയത്തുകളിൽ നിന്ന് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം അധ്യാപനങ്ങൾ, ധാരാളം ഗുണപാഠങ്ങൾ, അതേപോലെ തന്നെ ചിന്താപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രമാണങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന, അതുവഴി നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായി തങ്ങളുടെ നേതാക്കന്മാരെ അനുകരിക്കുന്ന, അനുസരിക്കുന്ന അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അല്ലാഹു മോചിപ്പിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സൽവഴി പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 30-31 വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത്

0: മുഹമ്മദ് കുട്ടി സലഫി.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല. അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂഫിഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 104, സൂറത്തുൽ ഹുമസ. കുത്തിപ്പറയുന്നവർ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 9.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: വൈലുൻ, നാശം, കഷ്ടപ്പാട്. ലികുല്ലി ഹുമസത്തിൻ, എല്ലാ കുത്തിപ്പറയുന്നവർക്കും ഇടിച്ചു താഴ്ത്തുന്നവർക്കും. ലുമസ, ദുഷിച്ചു പറയുന്നവരായ, കുറവാക്കി പറയുന്നവരായ. അന്യരെ കുത്തിപ്പറയുന്നവരും കുറവാക്കുന്നവരുമായ എല്ലാവർക്കും നാശം.
6: വചനം 2.
4: അല്ലദീ ജമഅ, അതായത് ശേഖരിച്ചവൻ, ഒരുമിച്ചു കൂട്ടിയവൻ. മാലൻ, ധനം, സ്വത്ത്. വഅദ്ദദ, അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത.
5: അല്ലദീ ജമഅ മാലൻ വഅദ്ദദ,
4: അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനു നാശം.
6: വചനം 3.
4: യഹ്സബു, അവൻ കണക്കാക്കുന്നു, വിചാരിച്ചുകൊണ്ട്. അന്ന മാലഹു, അവന്റെ ധനം ആകുന്നു എന്ന്. അഖ്ലദ, അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്ന്, സ്ഥിരവാസിയാക്കിയിരിക്കുന്നു.
5: യഹ്സബു അന്ന മാലഹു അഖ്ലദ,
4: അവന്റെ ധനം അവനെ ശാശ്വതനാക്കിയിരിക്കുന്നുവെന്ന് അവൻ വിചാരിക്കുന്നു.
7: കുറെ ധനം ശേഖരിച്ചുണ്ടാക്കുകയും അത് വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ വിനിയോഗിക്കാതെ അഹങ്കാരപൂർവം അതിന്റെ എണ്ണവും വണ്ണവും മാത്രം ചിന്താവിഷയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാരിൽ സ്വാഭാവികമായും കാണാവുന്ന സമ്പ്രദായമാണ് അന്യരെ കുത്തുവാക്കുകൾ ഉപയോഗിച്ച് ഇടിച്ചു താഴ്ത്തലും കുറ്റവും കുറവും എടുത്തുകാട്ടി ദുഷിച്ചുകൊണ്ടിരിക്കലും. തങ്ങളുടെ ധനം തങ്ങൾക്ക് ഈ ലോകത്ത് ശാശ്വത ജീവിതം നേടിക്കൊടുത്തിട്ടുണ്ടെന്നും തങ്ങളും തങ്ങളുടെ ധനവും ഒരിക്കലും നശിക്കുകയില്ലെന്നുമുള്ള ഭാവമായിരിക്കും ആ ധനപൂജകന്മാരിൽ നിന്ന് പ്രകടമാകുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ്.
6: വചനം 4.
4: കല്ല, വേണ്ട. ലയും ബദന്ന, നിശ്ചയമായും അവൻ ഇടപെടും, എറിയപ്പെടും. ഫിൽ ഹുതമ, ഹുതമയിൽ.
5: കല്ല, ലയും ബദന്ന ഫിൽ ഹുതമ,
4: വേണ്ട, നിശ്ചയമായും അവൻ ഹുതമയിൽ അഥവാ ധ്വംസിച്ചു കളയുന്ന നരകത്തിൽ എറിയപ്പെടുന്നതാണ്.
6: വചനം 5.
4: വമാ അദ്റാക, നിനക്കെന്തറിയാം. മൽ ഹുതമ,

0: അയാൾക്ക് എന്തറിയാം?
1: വചനം ആറ്,
0: നാറുല്ലാഹി, അല്ലാഹുവിന്റെ അഗ്നിയാണ്. അൽ മൂഖദ, കത്തിക്കപ്പെട്ട, ജ്വലിപ്പിക്കപ്പെട്ട.
1: നാറുല്ലാഹിൽ മൂഖദ,
0: അല്ലാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയത്രേ അത്.
1: വചനം ഏഴ്,
0: അല്ലതീ തത്വലിഅ, എത്തി നോക്കുന്നത്, കയറിച്ചെല്ലുന്നത്. അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മേൽ.
1: അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ,
0: എന്നുവച്ചാൽ ഹൃദയങ്ങളിൽ കയറിച്ചെന്ന് എത്തി നോക്കുന്നത്.
1: വചനം എട്ട്,
0: ഇന്നഹ, നിശ്ചയമായും അത്. അലൈഹിം, അവരുടെ മേൽ. മുസ്വദ, അടച്ചു മൂടപ്പെട്ടതായിരിക്കും.
1: ഇന്നഹ അലൈഹിം മുസ്വദ,
0: നിശ്ചയമായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും.
1: വചനം ഒമ്പത്,
0: ഫീ അമദിൻ, ചില തൂണുകളിലായിട്ട്. മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട, നീണ്ട, വമ്പിച്ച.
1: ഫീ അമദിൻ മുമദ്ദദ,
0: നീട്ടിയുണ്ടാക്കപ്പെട്ട വമ്പിച്ച തൂണുകളിലായിക്കൊണ്ട്.
2: അൽഹുത്തമ എന്നത് നരകത്തിന്റെ വിശേഷണനാമങ്ങളിൽ ഒന്നാകുന്നു. അതിൽ ഇടപെടുന്ന ഏതൊരു വസ്തുവേയും കത്തിച്ച് നശിപ്പിക്കുമാറ് അതികഠിനമായത് എന്ന് സാരം. ഇതിൻ്റെ ഒരു വിശദീകരണം എത്രേ തുടർന്ന് കാണുന്നത്. സാധാരണ അറിയപ്പെടുന്ന അഗ്നിയല്ല നരകാഗ്നി, അള്ളാഹു പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള കഠിന കഠോരമായ ഒരു പ്രത്യേക അഗ്നിയാണത്. മാംസമോ ബാഹ്യാവയവങ്ങളോ മാത്രമല്ല ആ അഗ്നി എരിച്ചു കളയുന്നത്, ഹൃദയങ്ങളുടെ ഉള്ളോട്ട് കയറി ചെന്ന് അവയെയും അത് കടന്നാക്രമിക്കുന്നതാണ്. മാത്രമല്ല, വമ്പിച്ച നെടും തൂണുകൾക്കുള്ളിൽ അവർ ബന്ധിക്കപ്പെടുകയും വാതിലുകൾ അടച്ചു മൂടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ യാതൊരു തരത്തിലുള്ള ആശ്വാസത്തിനും യാതൊരു പഴുതും കിട്ടാതെ നാനാഭാഗത്തൂടെയും അവർ നിത്യയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിങ്ങനെ നരകശിക്ഷയുടെ ഗൗരവത്തെപ്പറ്റി അള്ളാഹു വർണ്ണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പരലോക സംബന്ധമായ അദൃശ്യ കാര്യങ്ങളാകൊണ്ട് കൂടുതൽ വിശദീകരണം നൽകുക സാധ്യമല്ല. അള്ളാഹുവിന്റെ വിവരണത്തിൽ നിന്ന് തന്നെ അതിന്റെ ഗൗരവം ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാമല്ലോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
0: അധ്യായം 105, സൂറത്തുൽ ഫീൽ. ആന, മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 5.
2: വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അള്ളാഹു കഠിനമായി ശിക്ഷിച്ചു പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. പ്രസ്തുത സംഭവം മുഖേന അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹം, അതിലടങ്ങിയ ദൈവിക ദൃഷ്ടാന്തം എന്നിവയെക്കുറിച്ച് അവരെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന പലരും അറബികളിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ നിലക്ക് ഈ അനുസ്മരണം കൂടുതൽ ഫലവത്തായിരിക്കുമല്ലോ. ഖുറൈശികൾക്കിടയിൽ ഒരു വമ്പിച്ച സംഭവമായി ഗണിക്കപ്പെട്ടിരുന്ന അതിൻ്റെ വിശദാംശങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ കാണാമെങ്കിലും സംഭവത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. ഹബ്ശ അഥവാ അബിസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജാശി അഥവാ നഗാശിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി യമനിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം അവൻ പണിതു. ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുവാൻ വേണ്ടി അവൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പതിവ് നിർത്തലാക്കി പകരം ആ ദേവാലയത്തിലേക്ക് അവരെ തിരിച്ചുവിടണമെന്നായിരുന്നു പരിപാടി. അതിൽ പ്രതിഷേധിച്ച് ഒരു അറബി ആ ദേവാലയത്തിൽ കടന്ന് മലവിസർജനം നടത്തി വൃത്തികേടാക്കുകയുണ്ടായെന്നും പറയപ്പെടുന്നു. ഏതായാലും ഖുറൈശികളുടെ കഅബ പൊളിച്ചു നീക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് അബ്രഹത്ത് ഒരു വമ്പിച്ച സേനയുമായി മക്കയിലേക്ക് നീങ്ങി. വഴിമധ്യേ ഒന്നിലധികം സ്ഥലത്തു വെച്ച് ചില അറബി ഗോത്രങ്ങളുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടുവെങ്കിലും അതിലെല്ലാം അബ്രഹത്തും സൈന്യവും ജയിച്ചു മുന്നേറി മക്കയുടെ അടുത്തെത്തി. സൈന്യത്തിൽ ഒന്നോ അധികമോ ആനയും ഉണ്ടായിരുന്നു. ഈ സേനയ്ക്ക് ആനപ്പട്ടാളം എന്ന് പറയപ്പെടുവാൻ ഇതാണ് കാരണം. മക്കയുടെ അടുത്തൊരു സ്ഥലത്ത് വെച്ച് തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അറിയിക്കുവാനായി അബ്രഹത്ത് ഖുറൈശികളുടെ അടുക്കലേക്ക് ആളയച്ചു. തങ്ങൾ ഒരു യുദ്ധം നടത്തി നാടു കീഴടക്കുവാൻ ഉദ്ദേശിച്ചു വന്നതല്ലെന്നും കാബ പൊളിച്ചു നീക്കൽ മാത്രമാണ് വരവിന്റെ ഉദ്ദേശ്യമെന്നും അറിയിച്ചു. തങ്ങളുടെ ജീവനെ പോലെ ബഹുമാനിച്ചാദരിച്ചു വന്ന കാബ പൊളിക്കുന്നതിൽ അങ്ങേ അറ്റത്തെ വെറുപ്പും വ്യസനവും ഉണ്ടായെങ്കിലും ആ സൈന്യത്തെ നേരിടുവാനുള്ള കെൽപ്പോ കരുത്തോ അവർക്കുണ്ടായിരുന്നില്ല. ആനപ്പട്ടാളത്തെ നേരിട്ട് കൊണ്ടുള്ള യുദ്ധം അവർക്ക് അപരിചിതമായിരുന്നു. അങ്ങനെ ആ കാഴ്ച തങ്ങൾ കാണരുതെന്നും അതിനാൽ നേരിടാവുന്ന ആപത്തുകൾ തങ്ങൾക്ക് പിണയരുതെന്നും കരുതി അവർ സ്ഥലം വിട്ടു പോവുകയാണുണ്ടായത്. അന്ന് ഖുറൈശികളുടെ നേതാവും കഅബയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബായിരുന്നു. വഴിമധ്യേ അബ്രഹത്ത് അദ്ദേഹത്തിന്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചടക്കിയിരുന്നു. അബ്രഹത്ത് അദ്ദേഹത്തെ ആളയച്ചു വരുത്തി തന്റെ ലക്ഷ്യത്തെപ്പറ്റി സംസാരിച്ച കൂട്ടത്തിൽ താങ്കൾക്ക് വല്ലതും പറയുവാനുണ്ടോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഇതായിരുന്നു: താങ്കളുടെ ആൾക്കാർ എന്റെ ഒട്ടകത്തെ പിടിച്ചു വച്ചിട്ടുണ്ട്, അവയെ വിട്ടുതരണം. ഇത് കേട്ടപ്പോൾ അബ്രഹത്ത് പരിഹാസപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ പൂർവികന്മാരായി ബഹുമാനിച്ചു വരുന്ന നിങ്ങളുടെ മതകേന്ദ്രം നശിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും പറയാനില്ലാതെ കേവലം താങ്കളുടെ ഒട്ടകത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച നിങ്ങൾ ഒരു കൊള്ളരുതാത്തവൻ തന്നെ. താങ്കളെ കണ്ട മാത്രയിൽ എനിക്ക് തോന്നിയ മതിപ്പ് ഇത് കേട്ടപ്പോൾ നശിച്ചുപോയി. അബ്ദുൽ മുത്തലിബ് പ്രതിവചിച്ചു: ഞാനാണ് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ. ആ മന്ദിരത്തിന് ഒരു ഉടമസ്ഥനുണ്ട്, അതവൻ രക്ഷിച്ചുകൊള്ളും. അങ്ങനെ മുമ്പിൽ ആനയുമായി സൈന്യം മുന്നോട്ടു വച്ചു. കഅബയുടെ നേർക്ക് തിരിഞ്ഞതോടെ ആന മുട്ടുകുത്തി മുമ്പോട്ടു നീങ്ങാതായി. വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആന മുമ്പോട്ട് അടിവെക്കുന്നില്ല. മറ്റേത് ഭാഗത്തേക്ക് തിരിച്ചാലും അങ്ങോട്ട് തിരിയുവാൻ അതിന് തടസ്സവുമില്ല. അള്ളാഹു അവരിൽ ഒരു തരം പക്ഷിക്കൂട്ടങ്ങളെ നിയോഗിച്ചു. ഒരു പ്രത്യേക തരം കല്ലുകൾ അവ സൈന്യത്തിനു മീതെ വർഷിച്ചു. ഇതുവഴി സൈന്യം നാമാവശേഷമായി തീർന്നു. അള്ളാഹു അവന്റെ മന്ദിരത്തെ കാത്തു രക്ഷിക്കുകയും ചെയ്തു. മിക്കവാറും ക്രിസ്താബ്ദം 570-571 ഈ സംഭവം നടക്കുന്നത്. 571 കൊല്ലം ഏപ്രിൽ 2 തീയതിയാണെന്ന് ചിലർ ക്ലിപ്തപ്പെടുത്തി പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഈ കൊല്ലത്തിലായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടായത്. അറബികളുടെ ഇടയിൽ പൊതുവിലും ഖുറൈശികൾക്കിടയിൽ വിശേഷിച്ചും വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണിതെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ അവർ ആനക്കലഹം മുതൽ കാലം നിർണയിക്കുക പതിവായി തീർന്നു. മദീന ഹിജ്റ മുതൽ വർഷാരംഭം നിർണയിക്കുന്ന പതിവ് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്നതുവരെ ആ പതിവ് തുടർന്നു പോന്നു. ആനപ്പട്ടാളത്തെ നശിപ്പിച്ച പക്ഷിപ്പട്ടാളം ഏതു തരത്തിലുള്ളതായിരുന്നു? അവ എവിടെ നിന്നു വന്നു? അവ ശത്രുക്കളെ എറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ ഏതു വിധത്തിലുള്ളതായിരുന്നു? സൈന്യത്തിൽ ആ കല്ലുകൾ എന്ത് വിനയാണ് വരുത്തിയത് എന്നൊന്നും തീർത്തു പറയുക നമുക്ക് സാധ്യമല്ല. പലരും പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഒന്നൊന്നായി സ്വീകരിക്കുവാൻ തെളിവുകളില്ല. ഈ അധ്യായത്തിൽ അള്ളാഹു അതിനെപ്പറ്റി പ്രസ്താവിച്ച വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന രൂപത്തിൽ അതിന് യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെ നമുക്കത് സ്വീകരിക്കാം, അതു അതേപടി വിശ്വസിക്കുകയും ചെയ്യാം.
3: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഉള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما

0: إني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ ഖത്തമുൽ ഖുറാൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 81. വല്ലാഹു ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: കുരുന്നുകാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു അന്നബയിലെ 21 മുതൽ 40 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദാദ്.

0: മഷാ അല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സൂറത്തു അന്നബയിലെ 21 മുതൽ 40 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തുൽ ഇൻസാൻ മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
4: ബിസ്മില്ലാഹി

0: رحمته والظالمين أعد لهم عذابا أليما.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്ത് സുമർ 45 ആയത്ത് മുതൽ സൂറത്ത് ഷൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: عباده وخسر هنالك الكافرون.
1: بسم الله الرحمن الرحيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പാരായണ നിയമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കാനും അതനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോയിലിനി പാരായണ പഠനം. സൂറത്തുൽ ഖിയാമ 31 മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1 മുതൽ 7 വരെയുമുള്ള വചനങ്ങളാണ് നാം പാരായണം ചെയ്യാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: والصلاه والسلام على المبعوث رحمه للعالمين محمد بن عبد الله وعلى اله وصحبه اجمعين اما بعد سوره القيامه യുടെ ബാക്കി ഭാഗം നോക്കാം. 31-ാമത്തെ ആയത്താണ് ഇനി നോക്കാനുള്ളത്. فلا صدق ولا صلى ولكن كذب ولكن നൂൻ സാക്കിനു ശേഷം കാഫ് ആണ്, يخفى ثم ذهب ميم ഷദ്ദ് ഉള്ളതാണ്, നന്നായിട്ട് മണിക്ക. الى اهله മദ് മുൻഫസിലാണ്. ഔലാലക്ക ഫൗല സുമ ഔലാലക്ക ഫൗല സുമ വീണ്ടും മീമിഷത്തുണ്ട്, നന്നായിട്ട് മണിക്കുക. യഹ്സബുൽ ഇൻസാനു നൂനുസാക്കിന് ശേഷം സീന്, യഹ്ഫ നന്നായിട്ട് മണിക്കുക. അയ്യുത്തുറക്ക നൂനുസാക്കിന് ശേഷം യാ ആണ്. എന്താ നിയമം? ഇത് കാമ്പ്യകുന്ന അയ്യുത്തുറക്ക സുത അലം യക്കുനു തുഫതമ്മിൻ, അത് വീണ്ടും ഇത് കാമ്പ്യകുന്ന. മിമ്മനിയിൻ മിമ്മ, അതും ഇത് കാമ്പ്യകുന്ന. മനിയു, അതായത് മൂന്ന് ഇതകാമ്പികൊന്ന ഓരോ പദത്തിലും തുടർച്ചയായിട്ട് തൊട്ട് മൂന്നെണ്ണം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. സുമ്മ മീമിശദ് നന്നായിട്ട് മണിക്കുക. അലഖതം ഫ ഇഖ്ഫ ആണ്. ഫജഅല മിൻഹു നൂനുസാക്കിനക്ക് ശേഷം ഹ ആണ്. ഇൽഹാറിൻ്റെ നിയമം, ഒട്ടും മണിക്കേണ്ടതില്ല, ഉന്നത്തില്ലാതെ ഒതുക. മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ നൂനുസാക്കിനക്ക് ശേഷം ഥ ആണ്, നന്നായിട്ട് മണിക്കുക. ഇഖ്ഫ ആണ്. അലൈസ ദാലിക ബിഖാദിരിൻ, തൻവിന് ശേഷം അയിനാണ്, അയിനാവുമ്പോൾ ഇൽഹാർ. അല മദ് മുഫസിൽ നന്നായിട്ട് നീട്ടുക. അയ്യുഹ്യ ഇദ്ഗാം ബഗുന്ന. അപ്പോൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബല, അതെ, അങ്ങനെയുള്ളവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധ്യമല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായും സാധ്യമാണ് റബ്ബേ എന്ന് അർത്ഥമുള്ള ബല ഇന്നഹു ഖാദിർ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത സൂറത്ത്, സൂറത്തുൽ മുദ്ദസ്സിർ അല്ലേ, 74 സൂറത്ത്, സൂറത്തുൽ മുദ്ദസ്സിർ നോക്കാം. أعوذ بالله من الشيطان الرجيم

0: فأنذر.
1: قم فأنذر.
0: قم فأنذر.
1: را പറയണ്ട, ര കേട്ടോ, അതിന്റെ മുമ്പ് കസറായതുകൊണ്ട്. വറബ്ബക ഫകബ്ബിർ.
0: വറബ്ബക ഫകബ്ബിർ.
1: വസിയാബക ഫത്വഹിർ.
0: വസിയാബക ഫത്വഹിർ.
1: വർറുജ്സ ഫഹ്ജുർ.
0: വർറുജ്സ ഫഹ്ജുർ.
1: ആ അവിടെ തഫ്ഹീം കേട്ടോ. വർറുജ്സ ഫഹ്ജുർ.
0: വർറുജ്സ ഫഹ്ജുർ.
1: ഇനി തർക്കീക്കാണ്.

0: അപ്പൊ റാക്ക് മുമ്പ് കസറാണെങ്കിൽ റാ എന്നുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കുക, മുമ്പ് ഫത്തഹും അതുപോലെ ലമ്മൊക്കെ ആണെങ്കിൽ റാ. ഇനി ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറാ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 31 വചനം മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1-7 വരെയുമുള്ള വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പാരായണം ചെയ്യാനുള്ള അതിൻ്റെ നിയമത്തോടുകൂടി പഠിക്കാൻ ശ്രമിച്ചതും പഠിച്ചതും അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
2: പഠിച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ബഖറയിലെ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതുപോലെ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 64-65 ആയത്തുകളാണ്.

സുമ്മ തവല്ലയിട്ടും. ഇവിടെ സുമ്മ ഒന്നാമത്തെ പദത്തിൽ പലപ്പോഴും ഓതുമ്പോഴൊക്കെ സുമ്മ എന്ന് പറയാറുണ്ട്, സുമ്മ തവല്ലയിട്ടും. അത് അർത്ഥം മാറിപ്പോവും. സ ആണ് സ സി സു എസ് നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, ദാലിനേക്കാൾ കൂടുതൽ. സ സി സു സുമ്മ. സുമ്മ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്നില്ല, ഉൾഭാഗത്താണ്. അതുകൊണ്ടാണ് സ സി സു എന്ന് വരുന്നത്. സ സി സു സുമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം, അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ തവല്ലയിട്ടും, തവല്ലയിട്ടും. മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഖാമു തമാസിലേൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഖാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സുമ്മ തവല്ലയിട്ടും. ഇനി മീം ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെയോ അല്ലെങ്കിൽ തൻവീനാണെങ്കിലും ശരി, ഇതിനെ മീമാക്കി മാറ്റണം. മീം ബഅദി ഇങ്ങനെയാണ് മണിക്കേണ്ടത്. അതിന് ഇഖ്ലാബ് എന്നാ പറയുക. മീം ബഅദി നൂനിനെ മാറ്റി മീമാക്കുമ്പോൾ ഇഖ്ലാബ് എന്ന് പറയുന്നു. മീം ബഅദി ദാലിക്, മീം ബഅദി ദാലിക്. അവിടെ നിർത്തുമ്പോൾ ദാലിക് അക് എന്ന ശബ്ദമാണ് വരേണ്ടത്. കൂട്ടി ഒതുകയും ചെയ്യാം. മീം ബഅദി ദാലിക ഫലൗല, فلولا فضل الله, فضل ضاد, فضل الله عليكم ورحمه, ورحمته عليكم وساكن ميم من الشاشم وا പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുവാൻ ഒരു പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليكم ورحمته ورحمته لكنتم اخفاهم بغنى نونين افكتماكي منيكنم لكنتم لكنتم من ال ابديم ساكنا ميمن الشاشم ميموند ادغام متماثلين ادغام چهد منيچوندو چريكنم لكنتم من الخاسرين ഇങ്ങനെ. അതുപോലെ ഖാസിരീൻ, ഖാ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ലകുന്തും മിനൽ ഖാസിരീൻ. അടുത്ത ആയത്ത് വലഖദ് അലിംതുമുല്ലദീന, വലഖദ് വലഖ ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും അതിൻ്റെ മേലെ ചെറുനാക്ക്. വലഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വലഖദ് അലിംതും, അലിംതുമുല്ലദീന, അലിംതുമുല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, الذين ولقد علمتم الذين اعتدوا عين തൊണ്ടയുടെ മധ്യഭാഗമാണ്. ولقد علمتم الذين اعتدوا منكم, منكم اخفوا بغنى അവ്യക്തമാക്കി മണിക്കണം. منكم, منكم في السبت. ഇവിടെ ساكنة മീമിന് ശേഷം ഫ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻകും ഫി

0: സൂറത്തുൽ ബഖറയിലെ 64-65 ആയത്തുകളാണ് എന്ന് കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും പാരായണത്തിൽ ഒരു അബദ്ധങ്ങളുമില്ലാതെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു ബാരിഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: الرحيم.
1: من يصرف عنه يومئذ فقد رحمه.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ അൻആം 13 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അനസ് ജൽഹൂം.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമാണിത്. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇമ്രാൻ 141 മുതൽ 148 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനീജി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇമ്രാൻ 141 മുതൽ 148 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
2: തഫ്സീർ അമാനി. ആധികാരിക ഖുർആൻ തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ പരിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസറിനെ അധികരിച്ച് മർഹൂം അമാനി മൗലവി തയ്യാർ ചെയ്ത വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
3: അധ്യായം 103, സൂറത്തുൽ അസർ. കാലം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
4: ഉബൈദുല്ലാഹി ഇബ്നു ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഹാബികളിൽ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റേയാളെ സൂറത്തുൽ അസർ ആദ്യന്തം ഓതിക്കേൽപ്പിക്കാതെ അവർ പിരിഞ്ഞു പോകാറില്ല. അനന്തരം ഒരാൾ മറ്റേയാൾക്ക് സലാം ചൊല്ലി പിരിഞ്ഞു പോകും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സൂറത്തിനെപ്പറ്റി പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു. കാരണം ഖുർആനിലെ എല്ലാ വിജ്ഞാനങ്ങളും അതുൾക്കൊണ്ടിരിക്കുന്നു. അവയുടെ മൗലികമായ വശങ്ങൾ സംക്ഷിപ്തമായി അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
3: വൽ അസ്ർ, കാലം തന്നെയാണ്.
5: വൽ അസ്ർ,
3: കാലം തന്നെയാണ് സത്യം.
6: വചനം 2.
3: ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെ.
5: ഇന്നൽ ഇൻസാന ലഫി ഖുസ്,
3: നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്.
6: വചനം 3.
3: ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. വതവാസൗ, അന്യോന്യം ഒസിയത്തും ചെയ്ത. ബിൽഹഖ്, യഥാർത്ഥത്തെപ്പറ്റി, സത്യത്തെപ്പറ്റി, ന്യായത്തെപ്പറ്റി. വതവാസൗ, അന്യോന്യം ഒസിയത്തും ചെയ്ത. ബിസ്സബർ, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്.
5: ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബർ,
3: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം ഒസിയത്ത് അഥവാ ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം ഒസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ അഥവാ ഇവർ മാത്രം നഷ്ടത്തിലല്ല.
4: നല്ലതോ ചീത്തയോ, ചെറുതോ വലുതോ, സാധാരണമോ അസാധാരണമോ, സന്തോഷകരമോ സന്താപകരമോ ഏതായിരുന്നാലും ശരി, ലോകാലോകങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ സംഭവങ്ങളെല്ലാം തന്നെ കാലത്തിന്റെ കണ്ണികളിൽ ഒതുങ്ങി നിൽക്കുന്നവയത്രെ. കാലം സാക്ഷിയാവാത്ത, കാലം സ്പർശിക്കാത്ത കാര്യങ്ങളോ കാരണങ്ങളോ ചരിത്രങ്ങളോ ഇല്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യം തൊട്ട് അവസാനം വരേക്കും ബാധകമായ ഒരു നിയമം കാലമുള്ള കാലത്തോളം നീക്കപ്പോക്കില്ലാതെ സ്ഥിരപ്പെട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. കാലത്തെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്നു. സത്യവിശ്വാസം, സൽക്കർമ്മങ്ങൾ, യഥാർത്ഥത്തെപ്പറ്റി പരസ്പരം ഉപദേശിക്കൽ, ക്ഷമയെപ്പറ്റി പരസ്പരം ഉപദേശിക്കൽ എന്നീ നാലു കാര്യങ്ങൾ അനുഷ്ഠിക്കാത്ത മനുഷ്യരെല്ലാം നഷ്ടക്കാരാണ്, അഥവാ അനുഷ്ഠിച്ചവർ മാത്രമാണ് ലാഭം നേടിയവർ. ഇതാണ് ആ യാഥാർത്ഥ്യം. ഭൗതിക നേട്ടങ്ങളിലോ ഐഹിക വ്യാപാരങ്ങളിലോ സ്വാർത്ഥ താല്പര്യങ്ങളിലോ സുഖാഡംബരങ്ങളിലോ നേരിട്ടേക്കുന്ന നഷ്ടമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന നഷ്ടം. അള്ളാഹു ഉദ്ദേശിച്ച നഷ്ടം ഏതായിരിക്കുമെന്ന് കണ്ടുപിടിക്കുവാൻ വലിയ ബുദ്ധിയോ യുക്തിയോ ഒന്നും വിനിയോഗിച്ച് സാഹസപ്പെടേണ്ടതില്ല. അത് അള്ളാഹു തന്നെ പലപ്പോഴും നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളതാകുന്നു. ഉദാഹരണമായി ഒന്ന്, സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 106 വരെയുള്ള ആയത്തുകൾ നോക്കുക. ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങൾ പാഴായിത്തീരുകയും അതോടൊപ്പം തങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവർ എന്നുവച്ചാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടേണ്ടി വരുന്നതിലും അവിശ്വസിച്ചത് നിമിത്തം മുൻ ചെയ്ത കർമ്മങ്ങളെല്ലാം ഫലശൂന്യമായി നരകശിക്ഷയ്ക്ക് അർഹനായി തീർന്നവർ, ഇവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. 2, സൂറത്തുൽ മുനാഫിഖൂൻ 9 നോക്കുക. സ്വത്തുക്കളും മക്കളും നിമിത്തം ദൈവസ്മരണയിൽ അശ്രദ്ധരായി തീർന്നവരാണ് നഷ്ടക്കാർ എന്ന് അവിടെ പറയുന്നു. 3, സൂറത്ത് ഹജ്ജിൽ 11 പറഞ്ഞതിന്റെ സാരം, നന്മ ബാധിക്കുമ്പോൾ മനസമാധാനപ്പെട്ടും തിന്മ ബാധിക്കുമ്പോൾ സ്ഥിതി അവതാളത്തിലായിക്കൊണ്ടും ചഞ്ചല മനസ്സോടെ അള്ളാഹുവിനു ആരാധന നടത്തുന്നവരുടെ നഷ്ടമാണ് ഇഹത്തിലും പരത്തിലുമുള്ള സ്പഷ്ടമായ നഷ്ടം എന്നത്രേ. 4, ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും അന്വേഷിക്കുന്ന പക്ഷം അത് സ്വീകാര്യമല്ലെന്നും അവൻ പരലോകത്ത് നഷ്ടക്കാരനാണെന്നും സൂറത്ത് ആലെ ഇമ്രാൻ 85 പറയുന്നു. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന നഷ്ടം ഏതാണെന്ന് മറ്റെവിടെയും പരിധി നോക്കാതെ ഇതിൽ നിന്നെല്ലാം മനസ്സിലായല്ലോ. ഈ നഷ്ടത്തിൽ നിന്ന് അതല്ലാത്ത നഷ്ടങ്ങളെല്ലാം കേവലം നാമമാത്ര നഷ്ടങ്ങളാണ്. ഒഴിവാകുവാൻ 4 കാര്യങ്ങളാണ് അള്ളാഹു ഉപാധിയായി എടുത്തുകാട്ടുന്നത്. 1, വിശ്വാസം, അതായത് അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും അന്ത്യനാൾ തുടങ്ങിയ കാര്യങ്ങളിലുമുള്ള വിശ്വാസം. വിശ്വാസം നാമമാത്രമായാൽ പോരാ, ദൃഢവും സൽക്കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകുന്നതുമായിരിക്കണം. സൂറത്തുൽ ഹുജറാത്ത് 14, 15 മറ്റും നോക്കുക. 2, സൽക്കർമ്മം പ്രവർത്തിക്കൽ. മേൽപ്പറഞ്ഞ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ നാനാതുറകളിലും അനുസരിക്കപ്പെടേണ്ടതുള്ള നിയമനിർദ്ദേശങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അള്ളാഹുവിന് ചില ആരാധനാകർമ്മങ്ങൾ മാത്രം നിർവഹിക്കുന്നത് കൊണ്ട് ഒരാൾ സൽക്കർമ്മിയായി തീരുന്നതല്ല, മറിച്ച് ജനങ്ങളോടും സഹസൃഷ്ടികളോടും തന്നോടു തന്നെയും പാലിക്കേണ്ടുന്ന കടമകളും മര്യാദകളും പാലിക്കുമ്പോഴേ ഒരാൾ ശരിയായ സൽക്കർമ്മിയായി തീരുകയുള്ളൂ. 3, പരസ്പരം യഥാർത്ഥം കൊണ്ട് അഥവാ വിശ്വാസപരമായോ കർമ്മപരമായോ വേണ്ടപ്പെട്ടതും സ്ഥിരപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അന്യോന്യം വസീയത്ത് ചെയ്യുകയാണ്. ഇന്ന കാര്യം ഇന്ന പ്രകാരമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്താൽ മാത്രം പോരാ, അത് പ്രവർത്തനത്തിൽ വരുത്തുവാൻ പ്രേരിപ്പിക്കുമാറ് സതുപദേശത്തിലും ബലവത്തായ രീതിയിലും ആയിരിക്കേണ്ടതുണ്ട് എന്നാണ് വസീയത്ത് എന്ന പ്രയോഗം കാണിക്കുന്നത്. വേണ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഉപദേശം നൽകലും വെറുക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിരോധിക്കലും. അൽ അമ്റു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ മുസ്ലിങ്ങളുടെ പൊതു കടമയാണെന്ന കാര്യം ഇവിടെ സ്മരണീയമാകുന്നു. വ്യക്തിപരമെന്നോ സാമൂഹ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യത്തിലും ഓരോരുത്തരും അവനവന്റെ കഴിവനുസരിച്ച് ഇത് നിർവഹിക്കുവാൻ ബാധ്യസ്ഥനാകുന്നു. 4, ക്ഷമയെപ്പറ്റി പരസ്പരം വസീയത്ത് ചെയ്യലത്രേ. ജനങ്ങൾക്ക് സത്യോപദേശങ്ങൾ നൽകുമ്പോൾ അതിനെതിരിൽ നേരിട്ടേക്കാവുന്ന എതിർപ്പുകളെയും വിഷമങ്ങളെയും സഹിക്കുക, ആപത്തുകളിലും പരീക്ഷണങ്ങളിലും ക്ഷമ കൈക്കൊള്ളുക, അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ വർജിക്കുകയോ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നതിൽ നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ ക്ഷമാപൂർവം തരണം ചെയ്യുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇന്നത്തെ പോലെ പരിസരവും സമൂഹവും സദാചാര മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകും തോറും ക്ഷമയുടെ വൃത്തം വിപുലമായി തീരുകയും പരസ്പരം ക്ഷമയെപ്പറ്റി ഉപദേശിക്കുന്നതിന്റെ ആവശ്യകത വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. വമിനല്ലാഹി തൗഫീഖ്, വലുപ്പം നോക്കുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഒരു വ്യാഖ്യാനമൊന്നും കൂടാതെ തന്നെ ഉള്ളടക്കം വ്യക്തമായതും അതിവിപുലവും അർത്ഥഗർഭവുമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ഈ സൂറത്ത് എന്ന് കാണാം. വ്യക്തികളുടെയും സമുദായത്തിന്റെയും വിജയമാർഗങ്ങൾ മുഴുവൻ അതിൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ടിരിക്കുന്നു. തക്കം കാണുമ്പോഴെല്ലാം ഖുർആൻ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭൗതിക താൽപ്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കാറുള്ള ചില ആധുനികവാദികൾ ഈ സൂറത്തിന് അവരുടെ വക ഒരു പുതിയ അർത്ഥവ്യാഖ്യാനം കൽപ്പിച്ചു കാണുകയുണ്ടായി. അത് ഏതാണ്ടിങ്ങനെ വിവരിക്കാം. പഞ്ചസാരക്ക് മധുരമുണ്ട്. അമേരിക്കയിലെ പ്രസംഗം റേഡിയോ വഴി ഇന്ത്യയിൽ കേൾക്കാം. പരിഷ്കരിച്ച ബഹിരാകാശ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യന് ചന്ദ്രനിലും മറ്റു ഗോളങ്ങളിലും പോയി വരുവാൻ കഴിയും എന്നിവ പോലെയുള്ള യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുകയും അവ പ്രായോഗികമാക്കുവാൻ വേണ്ടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അവ പ്രാവർത്തികമാക്കുന്നതിൽ നേരിടുന്ന വിഷമങ്ങൾ സഹിക്കുന്നതിനെക്കുറിച്ചും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യാതിരുന്നാൽ മനുഷ്യന്റെ ജീവ പുരോഗതി നഷ്ടപ്പെടും. ഈ നാല് ഗുണങ്ങൾ കൊണ്ടാണ് യൂറോപ്യൻ സമുദായങ്ങൾ ലോകത്ത് വമ്പിച്ച പുരോഗതി പ്രാപിച്ചത്. ഇതാണ് അതിന്റെ ചുരുക്കം. സുബ്ഹാനല്ലാഹ്. ആശ്ചര്യം, ഈ വ്യാഖ്യാനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എത്രയോ പരിശുദ്ധം തന്നെ. ഭൗതിക ലാഭനഷ്ടങ്ങളുടെയും ജയപരാജയങ്ങളുടെയും മാനദണ്ഡങ്ങളായി ഇവർ സമർത്ഥിക്കുന്ന ഈ സമർത്ഥനം അതിന്റെ മുഖവിലക്കു തന്നെ നമുക്കും തെല്ലൊക്കെ വകവെക്കാം. പക്ഷേ സൂറത്തുൽ അസറിന്റെ ആശയവും താല്പര്യവും അതുമായി അല്പം ബന്ധം പോലുമില്ല തന്നെ. അള്ളാഹുവിലും ഖുർആനിലും ശരിക്ക് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് അയാൾ വളരെ വിവരസ്ഥനൊന്നുമല്ലെങ്കിലും ശരി, കേവലം എന്തോ താല്പര്യപൂർവം പുതുതായി ചമയ്ക്കപ്പെട്ട ഒരു കടുത്ത ദുർവ്യാഖ്യാനമാണിതെന്ന് മനസ്സിലാക്കുവാൻ പരസഹായമൊന്നും ആവശ്യമില്ല. സൂറത്ത് ബനു ഇസ്രായേലിലെ 18-19 എന്നീ രണ്ട് തിരുവചനങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. മൻ കാന യുരീദുൽ ആജിലത്ത എന്ന് തുടങ്ങി കാന സഅയുഹും മഷ്കുറ എന്നിവരെയുള്ള ആയത്തിന്റെ സാരം, ക്ഷണികമായ ഈ ലോകത്തെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നതായാൽ നാം വേണമെന്ന് വെക്കുന്നത് അവിടത്തിൽ അവനും നാം ക്ഷണത്തിൽ കൊടുക്കുന്നതാണ്. പിന്നീട് അവന് നരകത്തെ നാം ഏർപ്പെടുത്തി കൊടുക്കും. ആക്ഷേപിക്കപ്പെട്ടവനായും നിന്ദിക്കപ്പെട്ടവനായും കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അവൻ സത്യവിശ്വാസിയായും കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം പരിശ്രമിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ പരിശ്രമം നന്ദി ചെയ്യപ്പെടുന്നതായിരിക്കും.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുകയാണ്. സൂറത്തുൽ അസറിന്റെ വിശദീകരണം ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നുള്ള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തു സ്വാഫാത്തിലെ 27 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
8: വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅഖബല ബഅദുഹും

തും തഅ്തൂനനാ അനിൽ യമീൻ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 27-28 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ 27-ാമത്തെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആനിലെ മറ്റു പല സൂറത്തുകളിലും പരാമർശിക്കപ്പെട്ട ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ സൂറത്ത് ഇബ്രാഹീമിലെ ഒരു വചനമാണ് അവസാനം നമ്മൾ മനസ്സിലാക്കിയത്. നേതാക്കന്മാരും അനുയായികളും പരലോകത്ത് വരുന്ന ആ രംഗം അള്ളാഹു വ്യക്തമാക്കുകയാണ്. നിങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ആ അനുയായികളോട് നേതാക്കന്മാർ പറയും, ലൗഹദാനല്ലാഹു ലഹദൈനാകും, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും മാർഗദർശനം നൽകുമായിരുന്നു. പക്ഷേ സവാഉൻ അലൈനാ, നിങ്ങളുടെയും നമ്മളുടെയും മേൽ സമമാകുന്നു. അജസിഉന അം സബർന, നമ്മൾ പൊറുതികേട് കാണിച്ചതുകൊണ്ടോ ക്ഷമിച്ചതുകൊണ്ടോ കാര്യമില്ല, രണ്ടും സമമാകുന്നു. മാലനാ മിം മഹീസ്, ഒരു മോചനത്തിൻ്റെ മാർഗവും നമ്മുടെ മുമ്പിലില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവതരമായ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ആ നിലയിൽ ജീവിക്കുന്ന, ഈ വചനത്തിൽ പറയുന്ന ആ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളുകളെ ധാരാളമായി നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പാമരന്മാരായ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ, പക്ഷേ നേതാക്കന്മാരാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുക, അത് ഖിയാമത്ത് നാളിലായിരിക്കുമെന്നതാണ് ഗൗരവതരമായ കാര്യം. സൂറത്തു ഗാഫിറിൽ കാണാം, وَإِذْ يَتَحَاجُّونَ فِي النَّارِ فَيَقُولُ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا فَهَلْ أَنْتُمْ مُغْنُونَ عَنَّا.

0: الله قد حكم بين العباد. وإذ يتحاجون في النار. അവർ നരകത്തിൽ ന്യായവാദം നടത്തുന്ന രംഗം. فيقول الضعفاء للذين استكبروا. തങ്ങളുടെ നേതാക്കന്മാരെ നോക്കിക്കൊണ്ട്, അഹങ്കാരികളായ നേതാക്കന്മാരെ കൊണ്ട് ദുർബലന്മാർ പറയും, ഇന്നാ കുന്നാലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെയാണ് പിൻപറ്റിയിരുന്നത്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, നരകത്തിൽ നിന്ന് വല്ല വിഹിതവും ഒന്ന് കുറച്ചു തരാൻ, ഒഴിവാക്കിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖാലല്ലദീന ഇസ്തക്ബറു, നേതാക്കന്മാർ പറയും, അഹങ്കാരികളായ അവർ പറയും, ഇന്നാ കുല്ലും ഫീഹാ, നമ്മളെല്ലാവരും അതിലാകുന്നു. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, തീർച്ചയായും അല്ലാഹു ദാസന്മാർക്കിടയിൽ തീരുമാനിച്ചിരിക്കുന്നു, തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെയധികം ചിന്തിക്കേണ്ടുന്ന, ആലോചിക്കേണ്ട കാര്യമാണ് അല്ലാഹു മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നത്. 28-ാമത്തെ വചനം, قالوا إنكم كنتم تأتوننا عن اليمين. قالوا അവർ പറയും, അഥവാ അനുയായികൾ പറയും പരലോകത്ത് വെച്ചുകൊണ്ട്, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, കുന്തും തഅ്തൂനന, നിങ്ങൾ ഞങ്ങളെ സമീപിക്കുമായിരുന്നു, ഞങ്ങളുടെ അരികിൽ വരുമായിരുന്നു. അനിൽ യമീൻ, വലതുഭാഗത്തിലൂടെ, സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ നിലയിലും സത്യം ചെയ്തുകൊണ്ട്. ഇത് മൂന്നും അനിൽ യമീൻ എന്നതിന് വ്യാഖ്യാനം നൽകപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. എന്താ പറയുന്നത്? ഖാലു, അവർ പറയും, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, അഥവാ നേതാക്കന്മാരായ നിങ്ങൾ, കുന്തും, നിങ്ങളായിരുന്നു, തഅ്തൂനന, ഞങ്ങൾക്കരികിൽ വരുമായിരുന്നു. അനിൽ യമീൻ, യമീൻ എന്നതിന് സത്യം എന്നും വലതുഭാഗം എന്നും കൂവത്ത് എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നിങ്ങൾക്ക് അനുയായികളാക്കാൻ ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ സത്യം ചെയ്തുകൊണ്ട്, ഞങ്ങൾ സത്യത്തിൽ തന്നെയാണ്, ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ദീനിൻ്റെ ശരിയായ അധ്യാപനങ്ങളിൽ തന്നെയാണ് എന്നൊക്കെ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. മറ്റൊന്ന്, നിങ്ങൾ എല്ലാ നിലയിലും നിങ്ങളുടെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങളെ സമീപിക്കുമായിരുന്നു. ഇന്നൽ മുറാദബിൽ യമീനി അൽ ഹലഫ് ഐ അന്നൽ മതുബൂഈന യഹ്ലിഫൂനലിൽ അത്ബാ. ഈ നേതാക്കന്മാർ അനുയായികളോട് സത്യം ചെയ്തു പറഞ്ഞിരുന്നു, അന്നഹും അല ഹഖിൻ, തങ്ങൾ സത്യത്തിലാണെന്ന്. സൂറത്തുൽ അഅ്റാഫിലെ 21-ാമത്തെ വചനത്തിൽ കാണാം,
1: വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനന്നാസിഹീൻ.
0: ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെയും ഹവ്വാ അലൈഹിസ്സലാമിയെയും വഴിപഴപ്പിച്ച പിശാചിനെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയാണ്, വഖാസമഹുമാ, അവർ രണ്ടുപേരോടും അവൻ സത്യം ചെയ്തു പറഞ്ഞു, ഇന്നീ, ഞാൻ, ലകുമാ, നിങ്ങൾക്ക് രണ്ടു പേർക്കും, ലമിനന്നാസിഹീൻ, ഗുണം മാത്രം കാംക്ഷിക്കുന്നവൻ ആകുന്നു എന്ന്. ഇതുപോലെ ദുനിയാവിൽ വച്ച് തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ മാർഗവും സ്വീകരിച്ച നേതാക്കന്മാർ, ഞങ്ങൾ സത്യത്തിൽ തന്നെയാണ്, ഞങ്ങൾ വിജയത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്, ഞങ്ങൾ സ്വർഗത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണെന്ന് സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട് അനുയായികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ ഇന്നൽ മുറാദബിൽ യമീൻ ഹുവ അത്തഫാഉലു, യഅനി ഇന്നക്കും തഅദൂനനാ ഖൈറൻ വതഖൂലൂന ഇത്തബിഊന ഫഇന്നക്കും ഇനിത്തബഅതുമൂന നിൽതുമുൽ ഇസ്സ. നിങ്ങൾ ഖൈറിലാണെന്ന്, തഫാഉൽ എന്ന് പറഞ്ഞ സൗഭാഗ്യത്തിലാണെന്ന്, നിങ്ങൾ വലിയ ഗുണത്തിലാണെന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വക്കീല അൽ മുറാദു ലി അൽ ഖുവ, മറ്റൊരഭിപ്രായം, നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങളുടെ മാർഗത്തിലേക്ക് ചേർത്തത്. യമീൻ എന്നതിന് പല വ്യാഖ്യാനങ്ങളും ഉഫസ്രീങ്ങൾ നൽകിയത് കാണാം. അതിലൊന്ന് സൂറത്ത് സ്വാഫാത്തിലെ തന്നെ 93-ാമത്തെ വചനത്തിൽ കാണാം, ഫ ഫറാഗ അലൈഹിം ദർബം ബിൽ യമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ വെട്ടി അവയെ കഷ്ണമാക്കിയ സംഭവത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അഥവാ അള്ളാഹുവല്ലാത്ത ശക്തികൾക്ക് അവർക്ക് ആരാധന അർപ്പിച്ചുകൂടാ, ഏകനായ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന യാഥാർത്ഥ്യം ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഭാഗമായി അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനം. അത് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അദ്ദേഹം അവയുടെ നേരെ തിരിഞ്ഞു, ഊക്കോടെ തൻ്റെ വലത് കൈകൊണ്ട് അദ്ദേഹം ഒരു വെട്ടൽ വെട്ടി. അപ്പോൾ ശക്തി എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും അനുയായികൾ പറയുന്നു, ഇന്നക്കും കുന്തും തഊനന അനിൽ യമീൻ, നിങ്ങൾ ഞങ്ങളെ സമീപിക്കുമായിരുന്നു നിങ്ങളുടെ കഴിവുകൊണ്ട്, സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ നേർമാർഗത്തിലാണെന്ന് ധരിപ്പിച്ചുകൊണ്ട്. ഇതൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. പൊതുജനങ്ങൾ, സാധാരണ മനുഷ്യർ വിചാരിക്കുന്നു, ഇത്രയും നല്ല വേഷവിധാനം സ്വീകരിച്ചവർ, ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും എല്ലാ തരത്തിലുള്ള രൂപങ്ങളും സ്വീകരിച്ച ആളുകൾ, അവരൊക്കെ കളവ് പറയുമോ? അവരൊക്കെ ഞങ്ങളെ വഴി പഴപ്പിക്കുമോ? അവരൊക്കെ നരകത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കുമോ എന്ന് ധരിച്ചു വശാകുന്ന ആളുകൾ. തുടർന്ന് 29-ാമത്തെ വചനം, ഖാലൂ ബല്ലം തകൂനൂ മുഅ്മിനീൻ. ഇങ്ങനെ അനുയായികൾ പറയുമ്പോൾ നേതാക്കന്മാരുടെ മറുപടിയാണ് ഖാലൂ, അവർ പറയും, അഥവാ നേതാക്കന്മാർ പറയും. ചില മുഫസ്സിരീങ്ങൾ ഇവിടെ അവർ എന്ന് അള്ളാഹു പ്രയോഗിച്ചത് എന്തർത്ഥത്തിലാണ്, എന്തുകൊണ്ടാണ് ഖാലൽ മുത്തബഊൻ പിന്തുടരപ്പെട്ടവർ പറയും എന്ന് പറയാതിരിക്കാൻ കാരണം? അതിന് ചില വ്യാഖ്യാതാക്കൾ ഭാഷാപരമായി അതിന് പറഞ്ഞൊരു കാരണം, അത് വായനയിൽ ചിലപ്പോൾ തെറ്റി വായിക്കാൻ കാരണമാകും. മുത്തബിഊൻ എന്നത് വായിക്കാം, മുത്തബഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെട്ടവർ എന്നാണ്, മുത്തബിഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നവർ എന്നാണ്. അല്ലാഹു അഅലം, അങ്ങനൊരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാം. അല്ലാഹു പറയുന്നു ഖാലൂ, അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറയും. ആ പദം മാളിയാണ്, പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അവർ പറയും, യാതൊരു സംശയവും വേണ്ട, അർത്ഥശങ്കക്കടയില്ലാത്ത രൂപത്തിലാണ് ആ കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്നർത്ഥം. ബൽ എന്നാൽ പക്ഷേ, ലം തകൂനു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല, ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളല്ല നിങ്ങളെ വഴി പഴപ്പിച്ചത്, നിങ്ങൾ ശരിയായ വിശ്വാസികളായിരുന്നില്ല. എത്ര അർത്ഥവത്താണ് ആ വാക്ക്! ഇന്ന് നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകളെ മുഖത്തു നോക്കിയിട്ടാണ് നേതാക്കന്മാർ പറയുന്നത്. എന്തിന് നിങ്ങൾ ഞങ്ങളെ അന്ധമായി സ്വീകരിച്ചു? നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ, നിങ്ങൾ പ്രമാണത്തോട് പ്രതിബദ്ധതയുള്ളവരായിരുന്നെങ്കിൽ, നിങ്ങൾ സത്യാന്വേഷികളായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ആവേണ്ടിയിരുന്നത് എന്നാണ് ധ്വനി. ബല്ലം നഅതികും അനിൽ യമീൻ, ഞങ്ങൾ നിങ്ങളെ സമീപിച്ചു എന്ന് പറയുന്നതല്ല ശരി. വലാക്കിന്നക്കും, നിങ്ങൾ ലം തകൂനു മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല. സാധാരണ മനുഷ്യർ, സാധാരണ സഹോദരങ്ങൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണിത്. നേതാക്കന്മാർ ഇവരുടെ മുഖത്ത് നോക്കി പറയാണ്, വലൗകുന്തു മുഅ്മിനീന, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ, ലസ്വദഖ ഖൗലുകും, ഇന്ന അദുലൽനാകും അമ്മാ അന്നക്കും ഗൈറു മുഅ്മിനീൻ മിനൽ അസ്ലി ഫൽ ജിനായത്തു മിൻകും അലാ അൻഫുസികും. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ നിങ്ങളുടെ വാക്ക് ശരിയായിരുന്നു. എന്ത്? ഞങ്ങളാണ് നിങ്ങളെ പഴപ്പിച്ചത് എന്ന കാര്യം. പക്ഷേ നിങ്ങൾ തന്നെ വഴികേടിലായിരുന്നു, നിങ്ങളാണ് നിങ്ങൾ വഴി പഴച്ചതിൻ്റെ കുറ്റക്കാർ. അല്ലാഹു സുബ്ഹാനഹു തആല ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയിൽ വച്ച് മനുഷ്യരെ വഴി പഴപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ, അതിന് നോമ്പ് നോറ്റിയിരിക്കുന്ന പിശാചിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറ്, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദിവസം, തീരുമാനിക്കപ്പെടുമ്പോൾ ശൈത്താൻ പറയും,
1: ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്,
0: തീർച്ചയായും അല്ലാഹു സത്യമായ വാഗ്ദാനം വാഗ്ദാനം ചെയ്തിരുന്നു.
1: വവഅത്തുകും ഫഅഖ്ലഫ്തും فأخلفتكم وما كان لي عليكم من سلطان.
0: ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ ഞാനിതാ എന്റെ വാഗ്ദാനം ലംഘിക്കുന്നു. നിങ്ങളുടെ മേൽ ഒരു അധികാരവും എനിക്കില്ല.
1: ഇല്ല ദഅ്തുകും ഫസ്തജബ്തും ലീ.
0: ഞാൻ ചെയ്തത് നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, അഥവാ ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, അതുകൊണ്ട് ഫലാ തലൂമൂനീ, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല.
1: വലൂമൂ അംഫുസക്കും,
0: നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. ഈ പറയുന്നതിനോട് സമാനമാണ് ഇവിടെ നേതാക്കന്മാർ അനുയായികളെ കൈയൊഴിച്ചുകൊണ്ട് അവരെ വിട്ടുകൊണ്ട് കൈവിട്ടുകൊണ്ട് പറയുന്ന വാക്ക്.
1: ഖാലു,
0: അവർ പറയും,
1: ബല്ലം തകൂനു മുഅ്മിനീൻ,
0: എന്നാൽ നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ വിശ്വാസം മനസ്സിൽ ജൂഢമൂലമായ ആളാണെങ്കിൽ ശരിയായ വിശ്വാസം സ്വീകരിച്ച അതേപോലെ തന്നെ സത്യാന്വേഷണ ത്വരയുള്ള ആളാണെങ്കിൽ വഴിപഴച്ച ഒരാൾക്കും ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ വഴിപഴപ്പിക്കാൻ സാധ്യമല്ല എന്നതാണ്. ആ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം കൂടി അതാണ്. നമ്മൾ സത്യത്തിൻ്റെ പാതയിലാണെങ്കിൽ, സിറാത്തുൽ മുസ്തഖീമിലാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ കൃത്യമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസം രൂഢമൂലമാണെങ്കിൽ, ഏത് വഴിപഴച്ച കക്ഷികൾക്കും ഏത് ദുർമാർഗികൾക്കും നമ്മെ വഴിപഴപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കാൻ, ശരിയായ അഖീദ പഠിക്കാൻ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്ത് നമ്മൾ കാണുന്നൊരു കാഴ്ച, കുറേ കാലം ദീനിനു വേണ്ടി രംഗത്ത് വന്നിരുന്ന, ശരിയായ അഖീദക്ക് വേണ്ടി ആ അഖീദയിലൂടെ തന്നെ ജീവിച്ചിരുന്ന ചില ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ പിന്മാറി, ഞാൻ എൻ്റെ വീക്ഷണം ഇങ്ങനെയാണ്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു ദുരവസ്ഥയിലേക്ക് വഴിമാറുന്നത് ശരിയായ വിശ്വാസം മനസ്സിൽ മൂലമല്ലാത്തത് കൊണ്ടാണെന്നത് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു,
1: ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ,
0: അഥവാ തഖൂലുൽ ഖാദതു മിനൽ ജിന്നി വൽ ഇൻസ്. അദ്ദേഹം പറയുന്നത്, ഈ പറയുന്നത് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട നേതാക്കന്മാരാകുന്നു. ആരോടാ പറയുന്നത്?
1: ലിൽ അത്ബാഇ,
0: തങ്ങളെ പിൻപറ്റിയവരോട് പറയും.
1: മൽ അംറുക മാ തസ്ഉമൂൻ,
0: നിങ്ങൾ പറയും പോലെയല്ല കാര്യം.
1: ബൽ കാനത് ഖുലൂബുക്കും മുൻകറത്തുൻ ലിൽ ഈമാൻ,
0: നിങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വാസത്തെ തിരസ്കരിക്കുന്ന ഹൃദയങ്ങളായിരുന്നു.
1: ഖാബിലത്തുൻ ലിൽ കുഫ്രി വൽ ഇസ്യാൻ,
0: നിങ്ങൾ സത്യനിഷേധവും ധിക്കാരവുമാണ് സ്വീകരിച്ചിരുന്നത് എന്ന് നേതാക്കന്മാർ അനുയായികൾക്ക് മുമ്പിൽ വച്ച് അവർ പറയുമെന്നാണ് അള്ളാഹു ഈ വ്യക്തമാക്കുന്നതെന്ന് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള അവിടുത്തെ തഫ്സീറിൽ വ്യക്തമാക്കുന്നു. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നമുക്കൊരുപാട് ചിന്തിക്കാനും ആലോചിക്കാനും വക നൽകുന്ന ഒരു വചനം കൂടിയാകുന്നു ഈ വചനം, അഥവാ
1: ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ.
0: അവർ പറയും, അഥവാ നേതാക്കന്മാർ പറയും, അല്ല, നിങ്ങൾ തന്നെയാണ് അവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസകാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അറിയുവാനും ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ അല്ലാഹു മോചിപ്പിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇപ്പോൾ നാം കേട്ടത് സൂറത്തു സോഫാത്തിലെ 27 മുതൽ 29 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിന്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറ നംല് 45 മുതൽ 93 വരെയുള്ള വചനങ്ങളും സൂറ അൽ ഖസസ് 1 മുതൽ 88 വരെയുള്ള വചനങ്ങളും പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
10: أعوذ بالله من الشيطان الرجيم.

اللهم اجعلنا من اللهم اجعلنا اللهم اجعلنا اللهم اجعلنا

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറ നംൽ 45 മുതൽ 93 വരെയുള്ള വചനങ്ങളും സൂറ അൽ ഖസസ് 1 മുതൽ 88 വരെയുള്ള വചനങ്ങളും പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹിറാനി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അബസ ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ഖലി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده

ليجزي الله كل نفس ما كسبت إن الله سريع

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പാരായണം അഷേഖ് സഅദ് അൽഗാമിദി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

ഇൻസാൻ മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.

0: رحمته والظالمين أعد لهم عذابا أليما.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ആധികാരികമായി പഠിപ്പിക്കപ്പെടുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ഖിയാമയിൽ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അൽ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. 14-ാമത്തെ സൂറത്തുൽ ഖിയാമയിലെ ബലിൽ ഇൻസാനു, ഇൻസാനു നൂൻ സാകിന, അപ്പോൾ ഇഖ്ഫാ ബസീറ, വലൗ അൽഖ മആദീറ ലാ തുഹരിക് به لسانك لتعجل به. ان نون ساكنه ان نون شد مشدده نന്നായിട്ട് മണിച്ചോദ. جمعه وقرانا فاذا قرأناه فاتبع قرانا ثم ان علينا بيانه.

ഇനി കല്ല ബൽ തുഹിബ്ബൂന അൽ ആജില വതദറൂന അൽ ആഖിറ വുജൂഹുൻ യൗമ തൻവീനു ശേഷം യാ നന്നായിട്ട് മണിച്ചോതണം. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. വീണ്ടും അതാ യോം തൻവീനു ശേഷം യൗമ ഇദിന്ന തൻവീനു ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന ഇലാ റബ്ബിഹ നാളിറ വ വുജൂഹുൻ വുജൂഹുൻ യൗമ വീണ്ടും ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിംബ തൻവീനു ശേഷം ബ നേരത്തെ ഇഖ്ലാബ് ആ നൂനെ തൻവീനിൻ്റെ രണ്ടാം നൂനെ നൂനുസാക്കിനെ മീമാക്കി മാറ്റി നന്നായിട്ട് ഉന്നത്തോടു കൂടി ഓത്ത തൊന്നു അയ്യുഫാല അയ്യുഫാല നൂനുസാക്കിന് ശേഷം യാ ആണ് ഇദ്ഗാം ബിഗുന്ന ബിഹ ഫാഖിറ കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ് അവിടെ തൻവീനു ശേഷം കണ്ടില്ല യൗമ ഇദിനിൽ മസാഖ് അത് നോക്കാം.

അവിടെ മൻ കഴിഞ്ഞാൽ ഒരു സീന്ന് കാണാം, ഒരു ചെറിയ ഒരു ഗ്യാപ്പ്, ഒരു ചെറിയൊരു ഇട വെച്ചിട്ട് ശ്വാസം ഒന്ന് നിർത്തിയിട്ട് ആണ് ഓതേണ്ടത്. ഇപ്പം നമ്മൾ ഓതിയ പോലെ വാ കൈ

0: ഇനി ഒരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ സൂറത്ത് ഓരോ ആയത്തും അതിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പിന്നെ അത് ഓതിപ്പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എന്തെങ്കിലും നല്ല ഒരു രൂപം ശ്രോതാക്കളുടെ മനസ്സിൽ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഖുർആൻ നന്നായിട്ട് ഓതുക, തെറ്റുകൂടാതെ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഭംഗിയായി ഓതുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഇങ്ങനെ റേഡിയോയിൽ കൂടി പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഉണ്ട്, നേരിട്ട് കൊണ്ടല്ല. അതുകൊണ്ട് ഇതിനേക്കാൾ ഫലപ്രദമായ എന്തെങ്കിലും ഒരു അഭിപ്രായം, ഇപ്പം നമ്മൾ തുടരുന്ന ഈ സംഗതി ചെറിയൊരു മാറ്റപ്പോൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു 10-20 ആയത്ത് ഒന്നിച്ചോതി ഏകദേശം നമ്മളുടെ ഒരു എപ്പിസോഡിന് വേണ്ടത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 5-6 ആയത്ത് ഇങ്ങനെ കുറേശ്ശെ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നൊരു തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പ്രിയ ശ്രോതാക്കൾ ഇവിടെ അറിയിക്കണം, ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അറിയിക്കണം, അപേക്ഷിക്കുന്നു. കാരണം നമുക്കിത് കൂടുതൽ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ആഗ്രഹം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
5: Peace Quran Radio Tanzil. ഇന്നത്തെ തൻസീലിൽ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽഖാരിഅ റഅദ് അൽ ഖുർദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 65 വരെയുള്ള ആയത്തുകളാണ് പല ക്ലാസുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 66, 67 ആയത്തുകളാണ് എടുക്കുന്നത്.

فجعلناها نكالا لما فجعلناها فجع. ഇവിടെ عين എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. فجعلناها الا فجع فجعلناها തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. നകാലൻ ലിമ, നകാലൻ ലിമ, തൻവീനു ശേഷം ലാമ്, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന്ന, നകാലൻ ലിമ. ബൈന യദൈഹ വമാ ഖൽഫഹ വമാ ഖൽഫഹ وموعظة للمتقين وموعظة. ഇവിടെ عين ضاد ഈ രണ്ട് അക്ഷരങ്ങളെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. عين തൊണ്ടയുടെ മധ്യഭാഗം, وموعي ശേഷം وموعظ ض ط ന് പുള്ളിയിട്ടാൽ ض ض ض ض ض وموعظة. സാധാരണ അവിടെ ഓതുന്നത് പല ആളുകളും വമൗ ഇളത്തൻ എന്നായിരിക്കും, വമൗ ഇളത്തല്ലിൽ, അങ്ങനെയല്ല, വമൗ ഇളത്തൻ, വമൗ ഇളത്തല്ലിൽ. അതുപോലെ തന്നെ ഇവിടെയും തൻവീനു ശേഷം തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം. വമൗ ഇളത്തല്ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന, അവിടെ മണിക്കരുത്. അതുപോലെ തൻവീൻ്റെ ആ ഒരു ശബ്ദവും കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വമൗഇദതൻ ലിൽ, വമൗഇദതൻ ലിൽ എന്നല്ല, വമൗഇദതൻ ലിൽ മുത്തഖീൻ. അതുപോലെ അൽ മുത്തഖി ലിൽ മുത്തഖീൻ, മുത്തഖീൻ ഖാഫ്, മുത്തഖീൻ എന്നല്ല, മുത്തഖീൻ. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് അതിൻ്റെ മേലെയാണ് ഖാഫിൻ്റെ മഖ്റജ്. അപ്പോൾ ഖാ ഖി ഖു അഖ് ലിൽ മുത്തഖീൻ, ഇങ്ങനെ വായിക്കണം. അടുത്ത ആയത്ത്, വഇദ് ഖാല മൂസ ലഖൗമിഹി. വഇദ് ഖാല, വഇദ് ഖാല എന്നല്ല, ദാൽ പ്രത്യേകം ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇദ് ദ ദി ദു അദ്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നാവിൻ്റെ അറ്റം വളരെ നേരിയ തോതിൽ പുറത്ത് ഉണ്ടായിരിക്കണം. വഇദ് ഖാല, വഇദ്, വഇദ് ഖാല. ഖാഫ് പറഞ്ഞു, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെയും മേലെയാണ് ഖാഫ്. ഖാല മൂസ, മൂസ എന്നല്ല, മൂസ ലിഖൗമിഹി, ലിഖൗമിഹി ഇന്നല്ലാഹ, ലിഖൗമിഹി ഇന്നല്ലാഹ. ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. സിലത്തുൽ കുബറ, സിലത്തുൽ ത്വീല എന്നൊക്കെ പറയും. അപ്പോൾ ലിഖൗമിഹി ഇന്നല്ലാഹ, ഇങ്ങനെ വായിക്കണം. ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും, യഅ്മുറുക്കും, യഅ്മുറുക്കും അല്ല, യഅ്മുറുക്കും അല്ല, യഅ്മുറുക്കും. അൻ തസ്ബഹു, സാക്കിനായ നൂനിന് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്ബഹു, ഇഖ്ഫാ ബിഗുന്ന. തസ്ബഹു അല്ല, തസ്ദാലെ. തസ്ബഹു ഹു, തൊണ്ടയുടെ മധ്യഭാഗം ഹ. തസ്ബഹു ബഖറ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബഖറ. ഖാലു അതത്തഖിദുനാ, ഇവിടെയും മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ അതത്തഖിദുന, അതത്തഖിദുന, കൃത്യമായി വായിക്കണം ഈ വാക്കുകളെല്ലാം. അതത്തഖിദുന, അതത്തഖിദുന ഹുസുവ. ശ്രദ്ധിക്കേണ്ടത് സ എന്ന അക്ഷരത്തിന് സാന് ദമ്മാണ്, ഹുസുവ എന്ന് സുക്കൂനാവരുത്, ഹുസുവ, ഹുസുവ. ഇവിടെ അക്ഷരത്തിനുള്ള സ എന്ന അക്ഷരത്തിനുള്ള ഹർക്കത്ത് മാറിപ്പോവരുത്, സുക്കൂനല്ല, ദമ്മാണ്, ഹുസുവ. ഖാല അഊദു ബില്ലാഹി, ഖാല അഊദു, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണത്. ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയണം. പല ആളുകളും ഔദു ബില്ലാഹി എന്നാ പറയുക, ഔദു അല്ലെങ്കിൽ ഔസു ബില്ലാഹി. വളരെയധികം ശ്രദ്ധിക്കണം. അഊദു, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അയിന് തൊണ്ടയുടെ തൊട്ട് മുകളിൽ മധ്യഭാഗം,
പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാല് ഔദു അല്ല, അപ്പോൾ അർത്ഥം മാറിപ്പോവും. അഊദു അഊദു ബില്ലാഹി അൻ അകൂന അൻ അകൂന. ഇവിടെ ഇദ്ഹാറാണ്, സാക്കിന നൂനു ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കിച്ചിരിക്കുകയാണ് വേണ്ടത്. എന്നാലിവിടെ അബദ്ധമായിട്ട് വരുന്നത് അൻ അകൂന എന്ന് വായിക്കും, അൻ അകൂന മിന എന്നല്ല, അൻ അകൂന അൻ അകൂന മിനൽ ജാഹിലീൻ ജാഹിലീൻ. അവസാനത്തിൽ മദ്ദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 66-67 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുവാനോ പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സൂറത്തുൽ ഇൻസാൻ മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
5: ബിസ്മില്ലാ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ കഹ്ഫ് 18 മുതൽ 49 വരെ വചനങ്ങൾ ഷെയ്ഖ് തൗഫീഖ് അസ്സയ പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇംറാനിലെ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
4: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്, പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ സ്വാഫാത്തിൽ നിന്നും 35 വചനമാണ്. ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: الله، لا إله إلا الله يستكبرون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 35-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 34-ാമത്തെ വചനമാണ് അർത്ഥവും വിശദീകരണവും സഹിതം നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുള്ള 35-ാമത്തെ വചനത്തിൽ അള്ളാഹു സത്യനിഷേധികളുടെ സ്വഭാവമായി എടുത്തു പറയുന്ന കാര്യം, ഇന്നഹും, തീർച്ചയായും അവർ, കാനു, അവർ ആയിരുന്നു, ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ, എന്നു പറയപ്പെട്ടാൽ, യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിക്കുന്നവരായിരിക്കും. സത്യനിഷേധികളുടെ ഒരു സ്വഭാവമായി അള്ളാഹു എടുത്തു പറയുന്നൊരു കാര്യമാണ്, അള്ളാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല, ആരാധന അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം കാണിക്കുന്നവരായിരിക്കും. ഇവിടെ ഇസ്തക്ബറ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മുലാരിഅ രൂപമാണ് യസ്തക്ബിറു. യസ്തക്ബിറു, യസ്തക്ബിറാനി, യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കുന്നു, അഹങ്കാരം നടിക്കുന്നു. ഇദാ ഖാലത്ത് ലഹുമുർ റുസുലു ഔ ഗൈറുഹും, പ്രവാചകന്മാരോ അല്ലാത്തവരോ ഈ ആളുകളോട് പറഞ്ഞാൽ, ഹത്ത ഗൈറൽ റുസുലി റുബമ യൻസഹൂനഹും വ യഖൂലൂന ലഹും, മുഫസ്സിരീങ്ങൾ പറയുന്നു, പ്രവാചകന്മാർ അല്ലാത്ത ആളുകളും, പ്രവാചകന്മാരല്ലാത്ത ഉപദേശകന്മാരായ ആളുകളും അവരോട് പറഞ്ഞാൽ, ഖൂലൂ, നിങ്ങൾ പറയുവീൻ, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുവീൻ എന്ന് പറഞ്ഞാൽ, വലാക്കിന്നഹും യുജീബൂന ബിഹാദൽ ജവാബിൽ ബാത്തിൽ, അവരുടെ തീർത്തും നിരർത്ഥകമായ, അന്യായമായ അവരുടെ മറുപടി ഇപ്രകാരമായിരിക്കും, അഥവാ അഹങ്കാരപൂർവം അവർ തിരിഞ്ഞു കളയും. വഖൗലുഹു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാ, ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹാദിഹിൽ ജുംല ഹിയ കലിമത്തു തൗഹീദ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വചനം അത് കലിമത്തു തൗഹീദാകുന്നു, അഥവാ തൗഹീദിന്റെ കലിമത്താകുന്നു, വചനമാകുന്നു. അല്ലത്തി ദഅത് ഇലൈഹ ജമീഉ റുസുൽ, ഖാല അല്ലാഹു തആല, ഈ തൗഹീദിന്റെ കലിമത്തിലേക്കാണ് എല്ലാ ദൂതന്മാരും ജനങ്ങളെ ക്ഷണിച്ചത്. അല്ലാഹു സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൂതനെയും, ഇല്ലാ നൂഹി ഇലൈഹ്, ആ ദൂതന് നാം വഹി നൽകിയിട്ടല്ലാതെ, അന്നഹു, അത് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതുകൊണ്ട് അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ. ലോകത്ത് നിയുക്തരായ ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ കാതലായ വിഷയം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണമായിരുന്നു, അഥവാ കലിമത്തു തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും എന്താണ്? പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇലാഹുൻ, ഇലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം മഅലൂഹ് എന്നാണ്, അഥവാ അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. ആ ആരാധന എന്ന് പറയുന്നത് കേവലം ഒരു ആരാധനയല്ല, ഹുബ്ബൻ വ തഅലീമൻ, നമ്മൾ ഏതൊന്നിനെ ആരാധിക്കുന്നുവോ ആ ആരാധന സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ആരാധിക്കാൻ പാടുള്ളത് അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവനോടുള്ള ബഹുമാനവും നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അല്ലദീ തഅല്ലഹഹു അൽ ഖുലൂബു വതുനീബു ഇലൈഹി വതഖ്ഷ. മുഫസ്സിറുകൾ പറയുന്നു, എല്ലാ ഹൃദയങ്ങളും അല്ലാഹുവിലേക്ക് മടങ്ങുന്നു, അല്ലാഹുവിലേക്ക് അവലംബിക്കുന്നു, അല്ലാഹുവിലേക്ക് കേടിച്ചു മടങ്ങുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇലാഹ് എന്ന പദം ഭാഷയിൽ ഫിആൽ ആണ് അതിൻ്റെ രൂപം. ഫിആൽ അതാകട്ടെ അർത്ഥത്തിൽ മഫ്ഊൽ എന്ന അർത്ഥത്തിലാണ്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കപ്പെടുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നത് എന്നർത്ഥം. ഭാഷാപരമായി ആ പദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഭാഷാ പണ്ഡിതന്മാർ മുഫസ്സിറീങ്ങൾ പറയുന്ന കാര്യം അങ്ങനെയാണ്. ഉദാഹരണത്തിന് ബിനാ എന്ന പദം, ആ ബിനാ എന്ന പദത്തിൻ്റെ അർത്ഥം മബ്നി അഥവാ സ്ഥാപിക്കപ്പെട്ടത്, പണിയപ്പെട്ടത് എന്നതാണ്. അതേപോലുള്ള പദങ്ങൾ ഭാഷയിൽ കാണാൻ സാധിക്കും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്ക് തരപ്പെട്ടവൻ, ഇബാദത്തിന് തരപ്പെട്ടവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. മഅന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇലാഹ് വേറെയും ഉണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർ, ഹൈന്ദവർ, ക്രൈസ്തവർ, മറ്റു മതവിശ്വാസികൾ പലരും തങ്ങൾ ആരാധന അർപ്പിക്കുന്ന ശക്തികളെ ഭഗവാനെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ദിവ്യത്വം അവരുടെ മേൽ ചാർത്തുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെക്കുറിച്ചും, അത് മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അല്ലെങ്കിൽ മലായിക്കത്തുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ഏത് ആരാധ്യന്മാരാകട്ടെ, മനുഷ്യർ സങ്കൽപ്പിക്കുന്ന ആരാധിച്ചു വരുന്ന ഏത് ആരാധ്യന്മാരാവട്ടെ, അല്ലാഹു ആ ആരാധ്യന്മാരെക്കുറിച്ചുള്ള പരാമർശം സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ വചനത്തിൽ അല്ലാഹു അവയെക്കുറിച്ച് പറയുന്നു. ذالک بأنല്ലാഹു ഹുവൽ ഹഖ്, അത് അല്ലാഹുവാകുന്നു സത്യമായിട്ടുള്ളവൻ. وأنما يدعون من دونه, അല്ലാഹുവിന് പുറമേ അവർ വിളിച്ചു തേടുന്നവർ, ആ വിളിച്ചു തേടുന്നവർ എന്ന് പറഞ്ഞാൽ ഏത് ശക്തികളുമാകാം, മലായിക്കത്തുകളും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അതേപോലെ തന്നെ ഏത് വസ്തുക്കളുമാകാം. അല്ലാഹു പറയുന്നു ഹുവൽ ബാത്തിൽ, ആ ആരാധ്യ വസ്തുക്കളെല്ലാം ബാത്തിലാകുന്നു, നിരർത്ഥകമാകുന്നു എന്ന് പറഞ്ഞാൽ ആരാധന അർഹിക്കുന്ന ശക്തികളെ അല്ല. ഇനി ചില പിഴച്ച കക്ഷികൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വ്യാഖ്യാനമായി പഠിപ്പിക്കാറുള്ളത് ആരാധന അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയേണ്ടതിന് പകരം റബ്ബ് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഖാലിഖ് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് അത് അല്ലാഹു മാത്രമാകുന്നു. ചില ആളുകളാകട്ടെ ലാ ഹാകിമ ഇല്ലല്ലാ, വിധികർത്തൃത്വം അല്ലെങ്കിൽ ഭരണാധികാരി അത് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഈ നിലക്ക് ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ മൗലികമായ അധ്യാപനം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അതിൻ്റെ അർത്ഥമാകട്ടെ വ്യാഖ്യാനമാകട്ടെ ലാ റബ്ബ ഇല്ലല്ലാ എന്നല്ല, ലാ ഖാലിഖ ഇല്ലല്ലാ എന്നതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നതാകുന്നു. യഥാർത്ഥത്തിൽ തൗഹീദിനെ വിശ്വാസകാര്യം എന്ന നിലക്ക് ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അഖീദയുടെ പണ്ഡിതന്മാർ അതിനെ വ്യവച്ഛേദിച്ചത് കാണാൻ സാധിക്കും. തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്, ഇതിൽ സൃഷ്ടിപ്പും അതേപോലെ തന്നെ സംരക്ഷണവും എല്ലാം അല്ലാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആ പരാമർശം കാണാം. പക്ഷേ അതുകൊണ്ട് മാത്രം അവർ യഥാർത്ഥ വിശ്വാസികളാകുന്നില്ല. അതേപോലെ തന്നെ മറ്റു ഘടകങ്ങളിൽ അല്ലാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു വിഭാഗങ്ങളിലും ആ തരത്തിൽ ഏകത്വം സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ കൃത്യമായി കണിശമായി വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസം കൊണ്ട് മാത്രം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന, മുന്നോട്ട് വെക്കുന്ന തൗഹീദിൻ്റെ ആശയം പൂർണ്ണമാകുന്നില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രബോധനത്തെ കഠിനമായി വെറുത്ത ആളുകൾ, ശിർക്ക് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു കാര്യം, അവർ എപ്പോഴും തൗഹീദിനെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അരിശം പൂണ്ടിരുന്നു, അതിൽ വെറുപ്പ് കാണിച്ചിരുന്നു. ഈ വചനത്തിലും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ അവർ അഹങ്കാരം കാണിച്ചിരുന്നു എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയത്. സൂറത്തു ഷൂറയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം. പൂർവ്വപ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത കൽപ്പനയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ചും മറ്റു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ചും അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, കബുറ അലൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികൾക്ക് അസഹ്യമാകുന്നു, വലിയ കാര്യമാകുന്നു, മാ തദ്ഊഹും ഇലൈഹ്, ഈ പ്രവാചകന്മാർ അവരെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ ആ കാര്യം അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾക്ക് അസഹ്യമാകുന്നു. അപ്പോൾ തൗഹീദിൻ്റെ മൗലികമായ ഭാഗമെന്ന് പറഞ്ഞാൽ, പ്രബോധനത്തിൻ്റെ കാതലായ വിഷയമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണമാണ്. നമ്മുടെ നാട്ടിൽ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും വളരെ ഘോരമായി സംസാരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളിൽ നിന്ന് യാതൊരു എതിർപ്പും നേരിടേണ്ടി വരാറില്ല. എന്താണ് കാരണം? ഖുർആൻ തന്നെ പറയുന്നു, കബുറ അലൽ മുശ്രിക്കീന മാ തദ്ഊഹും ഇലൈഹ്, അമ്പിയാക്കന്മാർ ഏതൊന്നിലേക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെ ക്ഷണിച്ചിരുന്നോ ആ കാര്യം അവർക്ക് അസഹ്യമായിരുന്നു. അതേപോലെ തന്നെ സൂറത്ത് സുമറിലെ 45-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ അല്ലാഹുവിനെക്കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ ഇഷ്മഅസ്സത് വെറുപ്പുളവാക്കുന്നു. قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ വെറുപ്പുളവാകുന്നു. وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ അള്ളാഹു അല്ലാത്തവരെക്കുറിച്ച് പറയപ്പെട്ടാലോ, ഇദാഹും യസ്തബ്ഷിറൂൻ, അപ്പോൾ അവർ സന്തുഷ്ടരാകുന്നു. എത്ര കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അത് ഇസ്തിഗാസ എന്ന പേരിലായിരുന്നാലും, തവസ്സുൽ എന്ന പേരിലായിരുന്നാലും, ദുആ എന്ന പേരിലായിരുന്നാലും, ഇബാദത്തിൻ്റെ അംശമായ, ഇബാദത്തിൻ്റെ കാതലായ ഭാഗമായ ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത ആളുകളെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. അമ്പിയാക്കളോടും ഔലിയാക്കന്മാരോടും ശുഹദാക്കന്മാരോടുമൊക്കെ പ്രാർത്ഥിക്കാം എന്നാണ് അവർ പറയാറുള്ളത്. മാത്രമല്ല, അള്ളാഹു എന്ന് മാത്രം പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ വാദമാണെന്ന് പോലും ജൽപ്പിക്കുന്ന, ആ നിലയിൽ പോലും സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര വ്യക്തമാണ് അള്ളാഹുവിൻ്റെ വചനം. അല്ലാഹു എന്ന് മാത്രം പറഞ്ഞാൽ ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾ വെറുപ്പുളവാക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഗണത്തിൽ, അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, അല്ലാഹുവിനോടും ബദരീങ്ങളോടും അമ്പിയാക്കളോടും ഔലിയാക്കളോടും ദുആ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിനോടും ദുആ ചെയ്യാം, അതേപോലെ തന്നെ അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്പിയ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സമാധാനമായി. നേരെ മറിച്ച് അള്ളാഹുവോടേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ ഖുർആനിലെ സൂറത്ത് സുമറിൽ പറഞ്ഞതുപോലെ തന്നെ ആ വെറുപ്പുളവാകുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അന്നമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ബി ഇഖ്ലാസിൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഒരാൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചാൽ ഫലാബുദ്ദ അൻ യഖ്ദഅ ലിഅവാമിരില്ലാ, അങ്ങനെ പറയുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടൽ അനിവാര്യമാകുന്നു. വലാ യസ്തക്ബിറ, പിന്നെ അഹങ്കരിച്ച് നിൽക്കാൻ അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ പാടില്ല. വമിൻ സമ്മ ജാഅത്ത് നുസൂസുൻ കസീറ, ഈ വിഷയകമായി ധാരാളം പ്രമാണങ്ങൾ നസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ തിരുമേനി പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൻ്റെ താൽപ്പര്യപ്രകാരം ജീവിച്ചാളായിരിക്കണം. അതും ഹദീസിൻ്റെ താൽപ്പര്യപ്രകാരം ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അഥവാ മനസ്സറിഞ്ഞ് അത് അംഗീകരിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചാൽ തീർച്ചയായും അവൻ സ്വർഗാവകാശിയാകുന്നു. ഇന്നൽ മുനാഫിഖീന യഖൂലൂന, കപടവിശ്വാസികളും ഈ തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാറുണ്ട്. പക്ഷേ വമഅ ദാലിക് ലാ യദ്ഖുലൂന അൽജന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കരുത്തില്ലാത്ത വിശ്വസിക്കാത്തതുകൊണ്ട്, മനസ്സറിഞ്ഞ് വിശ്വസിക്കാത്തതുകൊണ്ട്, കേവലം ഒരു അവകാശവാദം മാത്രമായി ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഭാവിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവർക്ക് സ്വർഗത്തിന് അവകാശമില്ല. ലാക്കിന്നൽ മുറാദ് ബിമൻ ഖാലഹ ഖാദിഅൻ ലഹ തഖ്ദിയത്തൻ ഹാദിഹിൽ കലിമ, ഈ വചനത്തെ കൃത്യമായി അംഗീകരിച്ചും ഉൾക്കൊണ്ടും പറഞ്ഞ ആൾക്കാണ് സ്വർഗപ്രവേശം സാധ്യമാവുക. അതുകൊണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ വ്യക്തമാക്കിയതുപോലെ ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, തീർച്ചയായും അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയപ്പെട്ടാൽ അഹങ്കാരം കാണിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നാം ഏവരും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മരണം വരെ അവൻ്റെ ഏകത്വത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിനോദത്തോടൊപ്പം വിജ്ഞാനവും. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ്. മോഡറേറ്ററായി നമ്മോടൊപ്പം ചേരുന്നു അമീർ ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മുടെ ഈയൊരു പ്രോഗ്രാം അമ്മാ ജുസ് അതുപോലെ തന്നെ തബാറക്ക ജുസ്ഇൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ കൂട്ടുകാരായ ഖുർആൻ ടെലികിസിൻ്റെ കുട്ടികൾ വിളിക്കുമ്പോൾ അവർ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് അവരുടെ താല്പര്യത്തോടെ ചോദിക്കുകയും അൽഹംദുലില്ലാ ഒരുപാട് കുട്ടികൾ വളരെ ഉഷാറായിക്കൊണ്ട് അതിനൊക്കെ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നവർ അവർ പഠിച്ച ഭാഗങ്ങൾ നന്നായി റിവിഷൻ ചെയ്ത് വിളിച്ചാൽ ഇൻഷാല്ലാ അതൊരവസരമായിരിക്കും നമുക്ക് ഖുർആൻ ടെലികിസ് നൽകുന്നത്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ കൂട്ടുകാരെ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ ഷബീർ. ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്?
3: കാസർഗോഡ് ബണ്ടിച്ചാൽ.
2: കാസർഗോഡ്, ഓക്കെ, മാഷാല്ലാ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: രണ്ടാം ക്ലാസ്.
2: രണ്ടാം ക്ലാസ്സിലാണ്. ഖുർആൻ ടെലികിസിലേക്ക് മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ലേ? സൗണ്ട് കേൾക്കുമ്പോൾ ഒരു പരിചയം തോന്നുന്നു. ഓക്കെ, വിളിച്ചിട്ടുണ്ട്. ഓക്കെ, മാഷാല്ലാ. ഇപ്പൊ എത്ര ജ്യൂസായി ആയിഷക്കുട്ടി? മാഷാല്ലാ, അപ്പൊ നല്ല പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? കഥ സമയ ജ്യൂസ് മുതൽ മൂന്ന് ജ്യൂസ് ആണോ? അപ്പോ വാക്കിയ മുതലാണ് അല്ലേ? മൂന്ന് ജ്യൂസിന്റെ മേലെ എത്തി അല്ലേ? അപ്പൊ അവിടുന്ന് ചോദിച്ചാലോ, ആയിട്ട്. ആ, അപ്പോ ഹദീദ് അവിടെ നിങ്ങൾ ചോദിക്കാം അല്ലേ? ഓക്കെ, ഹദീദിന്റെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്
3: കേട്ടോ.
2: ഇൻഷാല്ലാ, അല്ലാഹു എളുപ്പാക്കി തരട്ടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. له ملك السماوات والأرض وإلى الله

മാഷാല്ലാ, ഉഷാറായിട്ടുണ്ട് ടാ. പെട്ടെന്ന് തന്നെ മോള് ഓതിയിട്ടുണ്ട്. അപ്പോൾ പഴയ ആയിഷ ഷബീർ ഒന്നും കൂടി ഉഷാറായി വന്നിട്ടുണ്ട് അല്ലേ? ബാറക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബ. ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. താങ്കൾ റെഡിയാണോ? സൂറത്തുൽ മുജാദില. ഓക്കെ, മാ ഖബ്ല ചോദിക്കട്ടെ. മുജാദില. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങോട്ട് പോവാം. സൂറത്തു സ്വഫ്. യെസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. അതിന്റെ മാ ഖബ്ല. കിട്ടിയോ?

0: ഒതിക്കോളൂ ഒതിക്കോളൂ. ാണ് നമ്മൾ ഓതിയത്. അതിന്റെ മുൻപുള്ളത് മോള് പറഞ്ഞ പോലെ വാവുകൊണ്ട് തന്നെയാണ് തുടങ്ങണത്. ആയത്ത് വരെ ശരിയാണ്. അതൊക്കെ പറഞ്ഞു വമ വരെ ശരിയാണ്. വമൻ എന്നാണ് തുടങ്ങുന്നത്. വമൻ അത്രയ്ക്ക് പറയാൻ
1: പറ്റും.
0: ആ ഓതിക്കോളൂ. ഓക്കെ, എന്നാ നമുക്കേ വേറെ വേറൊരു സൂറത്ത് നിന്ന് ചോദിക്കാം. ഓക്കെ, വലിയ സൂറത്ത് ആയതുകൊണ്ട് കേട്ടോ. ഓപ്ഷൻ സൂറത്തുൽ സൂറത്ത് പറയണില്ല, ഞാൻ ആയത്ത് മാത്രം ഓതും. അപ്പോൾ അത് നമ്മളെ ചോദ്യത്തിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ. وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ. അതിൻ്റെ മാ ഖബ്ല. വേഗോദനെ, സമയം കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
1: കിട്ടുന്നില്ല.
0: അത് സൂറത്തുൽ മുൽക്കാണ്, നമ്മുടെ അവസാനത്തെ രണ്ട് ജുസു എന്നാണ് നമ്മൾ ചോദിക്കുക. മോൾക്കാണെങ്കിൽ ആ സുഹൃത്തൊക്കെ അറിയും ചെയ്യും. അപ്പം ഇനി ഒരു വേറൊരു ഓപ്ഷൻ ഇല്ല. ഇൻഷാല്ലാ മോൾ ആ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് തന്നെ അടിപൊളിയായി, ഉഷാറായി. അതേപോലെ ഇൻഷാല്ലാ വീണ്ടും നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ എന്തായാലും മോൾക്ക് കഴിയും. യെസ്, അള്ളാഹു ഖൈറാക്കട്ടെ. നന്നായിട്ട് റിവിഷൻ ചെയ്യുക, വീണ്ടും വിളിക്കുക. എല്ലാതും നമ്മൾ പഴയ എല്ലാ സുഹൃത്തുക്കളും കവർ ചെയ്ത് പോകണം കേട്ടോ, മോള് പഠിച്ചതൊക്കെ. അത് മുമ്പ് ചോദിച്ച് സിമ്പിളാണല്ലോ, നമ്മൾ ആയത്ത് ഓതുമ്പോ അത് ഒന്നും കൂടി മുൻപിലുള്ളതും കൂടി നോക്കുക, എന്നിട്ട് ആരോടത്തെങ്കിലും ചോദിക്കാൻ വേണ്ടി പറയാ. മുൻപിലുള്ളത് ശേഷമുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞാൽ മതി. മോള് നോക്കിയ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, അപ്പൊ കിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മിനാൽ.
0: മിനാൽ

0: എവിടെയാണ് വീട്? എവിടെ? തോട്ടശ്ശേരി അറ. ഓക്കെ. എത്ര രണ്ടാം ക്ലാസ്സിലാണ് മദ്രസയിൽ പഠിക്കുന്നത്? സ്കൂൾ ഓഫ് ഖുറാനിലാണ്. ഓക്കെ, ശരി. അപ്പോ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: എന്തായാലും
0: ചോദിക്കാല്ലേ. ഇൻഷാല്ലാ. അപ്പൊ ഇനി ഇതുപോലെ എക്സ്ക്യൂസ് ഉണ്ടാവില്ല കേട്ടോ. വിളിക്കുമ്പോ നന്നായിട്ട് പഠിച്ചിട്ട് അമ്മ ജ്യൂസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി വരണം. ആരോട് പറയരുതിട്ടത്. ആ ഇൻഷാല്ലാ. അപ്പോ അബസ എന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ.

0: അക്ബറഹ്. അതിൻ്റെ ശേഷമുള്ള ആയത്തുകൾ ഓതിക്കോളൂ. ഹലോ മിനാൽ, ഞാൻ ഓതിയത് കേട്ടോ? ഓക്കേ. قتل الإنسان ما أكفره.
1: من أي شيء خلقه.
0: وديكولو.
1: من أي شيء خلقه. من نطفة خلقه فقوره. ثم السبيل يسر ثم ماته فأكبر ثم إذا شاء أنشر كلا لما يقل ما أمر فليقول الإنسان آمين.
0: മതി മോനെ, നോക്കിട്ടല്ലോ ഓതണു അല്ലേ, കാണാണ്ടല്ലോ ഓതണു അല്ലേ. കാണാതെയാണ് നമ്മൾ ഓതേണ്ടത്. ആരോട് ചോദിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദിക്കട്ടെ. അലിമത് നഫ്സും മാ അഹ്ദറത്. അതിൻ്റെ മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. ആ ആയത്തിൻ്റെ മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. വേഗം ഓതണം കേട്ടോ. അല്ലല്ല, അതിന്റെ താഴേക്കുള്ള സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ചോദിക്കുഞ്ഞി. മിനാൽ കിട്ടിയോ? ഏ ഹലോ.
1: ഹലോ.
0: ആ പറയൂ. കിട്ടണില്ലേ? ആയത്ത് ഞാൻ ഓതിയില്ലേ, ഇനി ഓതണോ? അലിമത്. ഓക്കേ, അലിമത് നഫ്സും മാ അഹ്ദറത്. അപ്പോ കിട്ടണില്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ നന്നായിട്ടേ പഠിക്കണം. പഠിച്ച സൂറത്തുകളൊക്കെ നമ്മൾ ഓതി നോക്കണം. അപ്പോഴാണ് എപ്പോഴും നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ. അത് ആരായാലും പഠിച്ച സൂറത്തുകൾ നമ്മൾ ഓതി നോക്കിയിട്ടില്ലെങ്കിൽ അതൊക്കെ മറന്നുപോകും. അപ്പം നന്നായിട്ട് റിവിഷൻ ചെയ്യണം. ഇനി മോന് രണ്ട് സൂറത്തുകൾ കൂടി കഴിഞ്ഞാൽ അമ്മ ജുസ് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് നമ്മൾ മറ്റേ അതിൻ്റെ താഴെ പഠിച്ച സൂറത്തുകളൊക്കെ പുതിയ സൂറത്ത് പഠിക്കുമ്പോൾ അതൊക്കെ എപ്പോഴും ഓതി നോക്കണം. അതെപ്പോഴും ഓതി നോക്കുക, പുതിയ സുഹൃത്ത് ഓതുക. അപ്പൊ രണ്ടും മറക്കാതെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. ഓക്കെ. ആ

0: എന്താ പറയാൻ വന്ന്? പറയൂ.
1: ഞാൻ അങ്ങനല്ല ഓതല്, ഞാൻ ഒരായത്ത് ഓതുമ്പോ അതിന്റെ ബാക്കി അങ്ങനെയാ പഠിച്ചിട്ടുള്ളത്.
0: ആ, ഈ ആയത്തിന്റെ ബാക്കി പഠിച്ച് ഓതാൻ കിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ആ, കിട്ടാത്തോണ്ടല്ലേ മോനെ. അപ്പൊ നമ്മൾ ഓതാൻ കഴിയുമെങ്കിൽ മുമ്പത്തെ ആയത്തും കിട്ടുവേ. ആ, ഇൻഷാല്ലാ. അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല കേട്ടോ. പഠിച്ചാൽ മോനെ പോലത്തെ കുട്ടികൾക്കൊക്കെ ഉഷാറായിട്ട് കിട്ടും. കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റേ വിഷമമൊന്നും ആവരുത്. നന്നായിട്ട് പഠിച്ച് വീണ്ടും നമ്മൾ പങ്കെടുക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അള്ളാഹു കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരട്ടെ കേട്ടോ. ആമീൻ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, ഈ എപ്പിസോഡിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നല്ല ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും പങ്കെടുക്കാനുണ്ട്. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരുപാട് ഇതുപോലെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ ഇത് ഖുർആൻ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി അതിൻ്റെ വക്താക്കളായി ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ, നമ്മൾ വീണ്ടും അടുത്ത ഒരു അവസരത്തിൽ പുതിയ കൂട്ടുകാരുമായി നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഖുർആൻ ടെലികിസിൽ നമ്മോടൊപ്പം ചേർന്നത് കാസർഗോഡ് നിന്ന് ആയിഷ ഷബീർ, അതുപോലെ തോട്ടശ്ശേരി അറയിൽ നിന്ന് മിനാൽ എന്നിവരാണ് മോഡറേറ്ററായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അമീർ ഒറ്റപ്പാലം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചത് സൂറത്ത്
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്തു ഹിജറിലെ 26 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് നായിഫ് അൽ ഉവൈദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവെ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സൂറത്തുൽ ബഖറ 62-63 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 62-63 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇന്നല്ലദീന, ഇന്ന നൂന് ശബ്ദുണ്ട്, മണിക്കണം. അല്ലദീന അല്ലസീന എന്നല്ല, അല്ലദീന ഇന്നല്ലദീന. ആമനു വല്ലദീന വല്ലദീന ഹാദു ഹാദു തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഹാദു വന്നസാറ സാദ്, അതുപോലെ നൂന് ശബ്ദുണ്ട്, മണിക്കണം. സാദ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. സാ, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സാ വന്ന സാ. അതേസമയം രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് റൗണ്ട് ഷേപ്പിലാക്കുകയും ചെയ്യരുത്. വന്ന സോ അല്ല വന്ന സാറ. വസ്സാബിഈന സാദ്, വസ്സാബിഈന മൻ ആമന. ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കണം. സാക്കിന നൂനിന് ശേഷം ഹംസ വരുമ്പോൾ വെളിവാക്കുകയാണ് വേണ്ടത്. അതേസമയം മന്നാമന എന്നാണ് പലപ്പോഴും അധികം ആളുകളും ഓതാറുള്ളത്. മന്നാമന ബില്ലായി എന്നല്ല, മൻ എ മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി. വൽയൗമിൽ ആഖിരി അല്ല, ലാഖിരി അല്ല, വൽയൗമിൽ ആഖിരി. ഹംസ ഉച്ചരിക്കണം കൃത്യമായിട്ട്. وعمل صالحا وعمل عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. وعمل صالحا فلهم صاد صالحا ح തൊണ്ടയുടെ മധ്യഭാഗം صالحا فلهم تنوين ശേഷം ف اخفهم بغنة അവ്യക്തമാക്കി മണിക്കണം. صالحا فلهم فلهم اجرهم فلهم مجرهم الا ഫലഹും മജ്റുഹും അല്ല, മീമിനെ കൊണ്ടല്ല പറയേണ്ടത്. അ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫലഹും അ ഫലഹും അജ്റുഹും. അജ് ജീമിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, അതുപോലെ റാഇന് ദമ്മാണ്. അജ്റു അജ്റുഹും ഇൻദ റബ്ബിഹിം. ഇൻദ ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഇൻദ റബ്ബിഹിം ولا خوف عليهم ولا خوف ولا خوف عليهم ولا هم عليهم و ساكنه ميمിനു ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليهم و عليهم و عليهم ولا هم يحزنون يحزنون. അടുത്ത ആയത്ത്, وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَإِذْ أَخَذْنَا وَإِذْ ذَلِ أَخَذْ أَخَذْ خَاءُ ذَلِ ذَلَّمْ കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അഖസ്ന എന്നൊന്നും പറയരുത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ അല്ല, وَإِذْ أَخَذْنَا مِيثَاقَكُمْ. മീസാഖ് അല്ല, ഫ ആണ്, സീനായി പോവരുത്. മീസാഖ ഖ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. മീഥാഖക്കും വറഫഅന, ഇവിടെയും സാക്കിന മീമിന് ശേഷം വ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. മീഥാഖക്കും വറഫഅന വറഫ വറഫഅന ഫൗഖക്കും ത്തൂറ ഫൗഖക്കും ഖാഫ് കാഫ് അല്ല, മഖ്റജ് കൃത്യമായിരിക്കണം. ഫൗഖക്കും ത്തൂറ ത തി തു അത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത്. ഫൗഖക്കും ത്തൂറ ഖുദൂ മാ ഖ ഖുദൂ മാ ആതൈനാകും. ഇവിടെ മാ ആതൈനാകും മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. മാ ആതൈനാകും ആതൈനാകും ബി സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി, അവ്യക്തമാക്കി അവിടെ മണിക്കണം. ആതൈനാകും ബിഖുവ ബിഖുവതിൻ ബിഖുവ ഖാഫ് ബിഖുവതിൻ വദ്കുറു തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ടുച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ബിഖുവതിൻ വദ്കുറു വസ്കുറു അല്ല വദ്കുറു واذكروا واذكروا ما فيه لعلكم تتقون
വദ്കുറൂ മാ ഫീഹി ലഅല്ലകും, ലഅല്ലകും അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലകും, ലഅല്ലകും തത്തഖൂൻ, തത്തഖൂൻ അല്ല തത്ത, തത്തഖൂൻ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കണം, തത്തഖൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ കേൾക്കാം.

0: സൂറത്തുൽ ബഖറയിലെ 62-63 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. പാരായണത്തിൽ തജ്വീദ് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് അബദ്ധങ്ങളില്ലാതെ ഓതുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 62-63 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിസ് അബ്ദുൽ ശുക്കൂറാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക്, ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ, ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

0: us.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
2: കിഡ്സ് ടൈം തങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് ലോകപ്രശസ്തിയാർജിച്ച, ലോകശ്രദ്ധയാർജിച്ച കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നമ്മൾ കിഡ്സ് ടൈമിൽ കേൾക്കാറുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ. ഇന്ന് സൂറത്ത് അങ്കബൂത്ത് മുതൽ സൂറത്ത് റൂം വരെയുള്ള അധ്യായങ്ങളാണ് ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി പാരായണം നിർവഹിക്കുന്നത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ കേട്ടത് തെൻസീൽ. സൂറത്ത് അങ്കപൂത്ത് മുതൽ സൂറത്ത് റൂം വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് തെൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുല്ലസീസ് അസ്സഹ്റാനി.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽഖലഫ്.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്.
1: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിൻ്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖുറൈശ് 1-4 വചനങ്ങളുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
3: അധ്യായം 106 സൂറത്തു ഖുറൈശ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 4.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ.
5: വചനം 1.
3: ലിഈലാഫി, ഇണക്കിയതിനാൽ, പരിചയപ്പെടുത്തിയതിനാൽ. ഖുറൈശിൻ, ഖുറൈശികളെ.
4: ലിഈലാഫി ഖുറൈശ്,
3: ഖുറൈശികൾക്കു ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ.
5: വചനം 2.
3: ഈലാഫിഹിം, അതായത് അവരെ ഇണക്കിയത്. റിഹ്ലത്ത്, യാത്രക്ക്. അശ്ശിതാഇ, ശൈത്യകാലത്തെ. വസ്സൈഫ്, ഉഷ്ണകാലത്തെയും.
4: ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്,
3: അതായത് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര അവർക്കു ഇണക്കിക്കൊടുത്തത്.
5: വചനം 3.
3: ഫല്യഅബ്ദു, അതിനാൽ അവർ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്, ഈ വീടിന്റെ റബ്ബിനെ, ഈ മന്ദിരത്തിന്റെ റബ്ബിനെ.
4: ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്,
3: അതിനാൽ അവർ ഈ വീടിന്റെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ.
5: വചനം 4.
3: അല്ലദി അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയവനായ. മിൻ ജൂ, വിശപ്പിന്, പട്ടിണിയിൽ നിന്ന്. വആമനഹും, അവർക്ക് അഭയം നൽകുകയും ചെയ്ത, സമാധാനം നൽകുകയും ചെയ്ത. മിൻ ഖൗഫ്, ഭയത്തിന്, പേടിയിൽ നിന്ന്.
4: الذي اطعمهم من جوع وآمنهم من خوف.
3: അതെ, അവർക്കു വിശപ്പിനു ഭക്ഷണം നൽകുകയും അവർക്കു ഭയത്തിനു സമാധാനം നൽകുകയും ചെയ്തവനെ ആരാധിച്ചു കൊള്ളട്ടെ.
6: ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഖുറൈശികളെ സംബന്ധിച്ചു മാത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു അധ്യായമാണിത്. ഇതുമൂലം ഖുറൈശികളുടെ പേരും കീർത്തിയും ലോകാവസാനം വരെ ഭൂമുഖത്ത് അവശേഷിക്കുന്നതായിരിക്കും. വിശുദ്ധ കഅബയുടെ ശുശ്രൂഷകരും ഭരണാധിപരും എന്ന നിലക്ക് അവർക്ക് അറബികൾക്കിടയിൽ വലിയ പ്രശസ്തിയുണ്ടായിരുന്നുവല്ലോ. പക്ഷേ ജീവിതമാർഗങ്ങളിൽ മിക്കവാറും അവർക്ക് അന്യനാടുകളെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഈത്തപ്പഴം മുതലായ ചില ഫലവർഗ്ഗങ്ങളല്ലാതെ സാധാരണ കൃഷിവിഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ പോരായ്മ നികത്തുവാൻ ഉഷ്ണകാലത്ത് ശാമിലേക്ക് അഥവാ സിറിയയിലേക്ക് വടക്കോട്ടും, ശൈത്യകാലത്ത് യമനിലേക്ക് തെക്കോട്ടും അവർ കച്ചവടയാത്രകൾ നടത്തുമായിരുന്നു. അറേബ്യയുടെ കിടപ്പും ഭൂപ്രകൃതിയും അനുസരിച്ച് ശൈത്യകാലത്ത് വടക്കോട്ടും ഉഷ്ണകാലത്ത് തെക്കോട്ടും യാത്ര ചെയ്യുന്നത് വളരെ വിഷമകരമായതുകൊണ്ടാണ് അങ്ങനെ കാലവും ദിക്കും നിർണയിക്കപ്പെടുന്നത്. അറേബ്യ രാജ്യം മണലാരണ്യങ്ങളും വരണ്ട മലമ്പ്രദേശങ്ങളും നിറഞ്ഞതാകൊണ്ട് തണുപ്പുകാലത്ത് തണുപ്പും ചൂടുകാലത്ത് ചൂടും അസഹ്യമായിരിക്കും. സംഘം ചേർന്നും ആഘോഷപൂർവമായിരുന്നു പ്രസ്തുത യാത്രകൾ. നാട്ടിലെ വിഭവങ്ങൾ കയറ്റുമതി ചെയ്ത് വിറ്റൊഴിക്കലും പകരം ഗോതമ്പ് തുടങ്ങിയ അവശ്യവസ്തുക്കൾ നാട്ടിൽ ഇറക്കുമതി ചെയ്യലും ഈ കച്ചവട സംഘങ്ങൾ മുഖേനയായിരുന്നു. ഓരോ യാത്രയും ഒന്ന് രണ്ട് മാസത്തോളം പിടിക്കും. പലപ്പോഴും വഴിമധ്യേ പല അനിഷ്ട സംഭവങ്ങളും സംഘട്ടനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കും. അതിനുള്ള മുൻകരുതലോടെ തന്നെയായിരിക്കും യാത്രാ സംഘങ്ങൾ പുറപ്പെടുന്നതും. ഈ യാത്രകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും പരിചയവും നൽകിയതു മുഖേന അള്ളാഹു ഖുറൈശികളെ വിശപ്പിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ആഹാരമാർഗം നൽകുകയും ചെയ്തു. അവർക്ക് അറബികളിലുണ്ടായിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങൾ നിമിത്തം മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ യാത്രാസംഘങ്ങൾ ഏറെക്കുറെ സുരക്ഷിതങ്ങളുമായിരുന്നു. കൂടാതെ തഅബയുടെ അടുത്ത സ്ഥലങ്ങളിൽ വെച്ച് അക്രമവും സംഘട്ടനവും നടക്കുന്നത് വമ്പിച്ച ഒരു പാതകമായി എല്ലാവരും അംഗീകരിച്ചു വന്നിരുന്നതുകൊണ്ട് സ്വന്തം നാട്ടിലും അവർക്ക് സമാധാനമായി ജീവിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെയാണ് അള്ളാഹു അവരെ അനുസ്മരിപ്പിക്കുന്നത്. ഖുറൈശികൾക്ക് സിദ്ധിച്ച യോഗ്യതകളും കീർത്തിയും സ്വാധീനവും എല്ലാം തന്നെ സിദ്ധിക്കുവാൻ കാരണം അവർ കഅബയുടെ സംരക്ഷകരും അയൽവാസികളും ആയതാണല്ലോ. അപ്പോൾ എല്ലാ നിലക്കും അവർ ആ വിശുദ്ധ മന്ദിരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുവാനും ബാധ്യസ്ഥരാകുന്നു. ഈ ബാധ്യത അവർ നിറവേറ്റിക്കൊള്ളട്ടെ എന്ന് അവരെ അള്ളാഹു ഉത്ബോധിപ്പിക്കുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖുറൈശിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ മലയാള വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
7: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: لقد تقطع بينكم وضل عنكم ما كنتم تزعمون.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ അൻആമിലെ 74 മുതൽ 94 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാമിദി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം നിയമപരമായിരിക്കണം. നിയമാവലികളും നിർദ്ദേശങ്ങളും ഖുർആൻ പാരായണ പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ മേഖലയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെടുകയാണ് ഖുർആൻ പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഖിയാമയിൽ 1 മുതൽ 13 വരെ ആയത്തുകളുടെ പാരായണമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്താണിത്. നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. ലാ ഉഖസിമു, മദ്ദിന് ശേഷം ഹംസയാണ്. അപ്പോൾ മദ്ദ് മുംഫസിലാണിവിടെ. ഒരു 4 ഹറക്കത്ത് 3 ഹറക്കത്ത് എങ്കിലും അത് നീട്ടി ഓതണം. പിന്നെയും വലാ ഉഖസിമു, വീണ്ടും മദ്ദ് മുംഫസിൽ. പിന്നെ അയഹ്സബുൽ ഇൻസാനു, ഇൻസാനു ഇൻ നൂനുസാക്കിനക്ക് ശേഷം സീനാണ്. അപ്പോൾ എന്താ നിയമം മക്കളെ? നൂനുസാക്കിനക്ക് ശേഷം ഇൻസാനു, നൂനുസാക്കിനക്ക് ശേഷം സീനാണ് ഇൻസാൻ. ഇഖ്ഫ ആണ്. അപ്പം നന്നായിട്ട് മണിക്കണം. അല്ലൻ നജ്മ, 2 നൂന്, ഒരു നൂന് പിന്നെ അടുത്ത നൂന് തൊട്ട് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ചോദണം. ബല ഖാദിരീന അല അന്നുസവ്വിയ, അല അല അൻ മദ് മുംഫസിൽ, അന്നുസവ്വിയ 2 നൂന് അടുപ്പിച്ച് വന്നു. നന്നായിട്ട് മണിക്കുക. ബൽ യുരീദുൽ ഇൻസാനു, വീണ്ടും ഇൻസാന് നൂനുസാക്കിന് ശേഷം സീനാണ്. ഇഖ്ഫ തന്നെ. ലിയഫ്ജുറ അമാമ, യസ് അനു യസ് അലു അയ്യാന യുമുൽ. ഇനി നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിൻ, കേട്ടോ, എല്ലാ പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാത്തിഹ നമുക്ക്

0: തൻവീന് ശേഷം ഹംസയാണ്, അപ്പൊ ഇലഹാർ. ഹൈനൽ മഫർ കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമ ഇദിൻ അൽ മുസ്തഖറാണ്. അപ്പൊ അവിടെ ഓതേണ്ടത് യൗമ യൗമ ഇദിനിൽ മുസ്തഖർ. അറിയാലോ എങ്ങനെ യൗമ ഇദിനിൽ മുസ്തഖർ? അത് യുനബ്ബ ഉൽ ഇൻസാനു, വീണ്ടും ഇൻസാൻ, ഇഖ്ഫാ നുൻ സാക്കിനക്ക് ശേഷം സീന്, യൗമ ഇദിൻ അവിടെ തൻവീന് ശേഷം ബാ ആണ്. തൻവീന് ശേഷം ബാ വന്നാൽ, നുൻ സാക്കിനക്ക് ശേഷവും തൻവീനു ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ഇഖ്ലാബ് ആ നൂനിനെ മീമാക്കി മാറ്റി നന്നായിട്ട് മണിച്ചുകൊണ്ട് കുന്നത്തോടു കൂടി ഓതണം. അവിടെ ഒരു മീമും മുസാഫുകളിൽ ഒരു ചെറിയ മീം താഴെയോ മേലെയോ എഴുതിയത് കാണാം. ബിമ ഖദ്ദമ വ അഖർ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖ മആദീറ. നോക്കാം, നമുക്ക് ഓതാം.
1: فإذا برق البصر فإذا برق البصر
0: وخسف القمر
1: وخسف القمر
0: وجمع الشمس والقمر
1: وجمع الشمس والقمر
0: قاف കുറച്ചു ഉച്ചാരണം, قاف ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി.
1: وجمع الشمس والقمر

0: ആ ഇനി അടുത്തതിൽ നോക്കാം. വഹ്റുദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 1 മുതൽ 13 വരെ വചനങ്ങളുടെ പാരായണ നിയമമാണ് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്ത്.

വഇദ് ഖുൽതും യാ മൂസ. ഇവിടെ വഇസ് ഖുൽതും അല്ല വഇദ് ഖുൽതും. വഇദ് അതുപോലെ ഖാഫ് ദാലും ഖാഫും ശ്രദ്ധിക്കണം. വഇദ് ഖുൽതും യാ മൂസ ലൻ നസ്ബിറ, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം മുതമാസിലൻ ലൻ നസ്ബിറ, രണ്ട് ഹർക്കത്തിൻ്റെ തോതിൽ അവിടെ ഗുന്ന ചെയ്യണം. ലൻ നസ്ബിറ, അതുപോലെ സ്വാദാണ്, ലൻ നസ്ബിറ അല്ല സ്വാദ്, ലൻ നസ് എസ് സി സു എസ്, ഇസ്തിഇല എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ലൻ നസ്ബിറ അല തഅമിൻ, ഇവിടെ ത എന്ന അക്ഷരമാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, തഅമല്ല ത. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി കനപ്പിച്ച് ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അല തഅമിൻ, തഅമിൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗം, തഅമിൻ വ തൻവീനു ശേഷം വ, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തഅമിൻ വാഹിദിൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, വാഹിദിൻ ഫ തൻവീനു ശേഷം ഫ, ഇഖ്ഫാവും ബിഗുന്ന, തൻവീനോ നൂനുസാഗിനക്കോ ശേഷം ഫ വരുമ്പോൾ ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഗാമ പോലെ ആവരുത്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കൽ. വാഹിദിൻ ഫ ഫ ഫദഉ ലന ഫദഇ, ദാലിന് ഖൽഖല, ഫദ സുക്കൂനാണ്, ഫദഉ ഐൻ ദമ്മ, വദ ഫദഉ ലന ഫദഉ ലന റബ്ബക യുഖ്രിജ് ലന യുഖ്രിജ്, ജീമിന് ഖൽഖല ചെയ്യണം. يخرج لنا مما ميم الشد منيكنا مما تنبت ساكنة نون شاشن باء ونال نون ني ميما كيماتنا اقلاب تنبت المنيكونا اوچريكنا تنبت الارض تنبت الارض لا همزة كرتيا ماتو چريكا اذا بول ضاد ناوين ايدنگلوم اوڑي سيد انا پلگلوڑ چرن നിൽക്കണം. അതുപോലെ ഇസ്തിഇല എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അർദു ദ മീൻ ബഖലിഹ, ഇവിടെയും സാക്കിന നൂന് ശേഷം ബാ ഇഖ്ലാബ് ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മീൻ ബഖലിഹ, അതുപോലെ ഖാഫ് മീൻ ബഖ് ബഖ് ഖൽഖല ചെയ്യണം. മീൻ ബഖലിഹ വഖിഫാഇഹ, ഇവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അതോടൊപ്പം വഖിഫ ഫ ആണ്, സീനല്ല, വഖിസഇഹ എന്ന് പറയരുത്, വഖിഫ ഫ വഖിഫഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ സാദ വബസ സ വബസലിഹ ഖാല അതസ്തബ്ദിലൂന അല്ലദി ഖാല അതസ്തബ്ദിലൂന അതസ്തബ് ബാഇന ഖൽഖല ചെയ്യണം. അതസ്തബ്ദിലൂന അല്ലദി അല്ലദി അല്ലസി അല്ല അല്ലദി ഹുവ ഹുവ തൊണ്ടയുടെ താഴെ ഭാഗം ഹുവ അല്ലദി ഹുവ അദ്ന അദ്ന ദാലിന ഖൽഖല ചെയ്യണം. അദ്ന ബില്ലദി ഹുവ ഖൈർ, ഇവിടെ നിർത്തുമ്പോൾ ഖൈര് റായിനെ തർക്കീഖ് ചെയ്യണം. അതുപോലെ മദ് ചെയ്യണം, ഏതുപോലെ ലിഇലാഫ് ഖുറൈഷ് പോലെയുള്ള മദ്ലീൻ. അപ്പോൾ ഇവിടെ ഖൈർ ഇങ്ങനെ ഖൈറെന്ന് വഖഫ് ചെയ്യരുത്, ഖൈറല്ല ഖൈർ. ഇഹ്ബിത്തു, ഇവിടെ ഇഹ്ബിത്തു ഹംസക്ക് വസലിൻ്റെ ഹംസയാണ്, അതിന് കെസർ നൽകിക്കൊണ്ടാണ് വായിക്കുന്നത്. ഇഹ്ബിത്തു ഇഹ്ബിത്തു സുക്കൂനോ അല്ലെങ്കിൽ അഹ്ബിത്തു ഫതഹൊന്നും അല്ല, കെസറുള്ള ഹംസ ഇഹ്ബിത്തു. അതുപോലെ ഹ ഇ ത ഇതെല്ലാം മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇഹ്ബിത്തു മിസ്റൻ സാദ് മിസ്റൻ ഫ തൻവീനു ശേഷം ഫ, ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫഇന്ന ലകും ഫഇന്ന നൂൻ മുശദ്ദഗുന്ന ലകും മീം സാകിനക്ക് ശേഷം മീം ഇദ്ഗാം മുതമാസിലൈൻ, ഒന്നാമത്തെ മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലകും സഅൽതും വദുരിബത് ദ വദുരിബത് അലൈഹിം, വദുരിബത് എന്നല്ല വദുരിബത് അലൈഹിം.

0: بغير الحق ذلك بما عصوا وكانوا يعتدون. سورة البقرة إلى أروتي والنامة آيات. بارك الله فيكم جميعا, السلام عليكم ورحمة الله وبركاته.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലിംറാനിലെ 181 മുതൽ 185 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമ്മാദ് ഉസൈയ്.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45 പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്ത് സുമർ 45 ആയത്ത് മുതൽ സൂറത്ത് ശൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ആധികാരിക അറബി തഫ്സീറുകളെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം മലയാളി ലോകത്തിന് സമർപ്പിച്ച മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മാഊൻ 1 മുതൽ 7 വരെ വചനങ്ങളുടെ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 107, സൂറത്തുൽ മാഊൻ. പരോപകാര വസ്തുക്കൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 7.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: അറഅയ്ത, നീ കണ്ടുവോ. അല്ലദീ യുകദ്ദിബു, വ്യാജമാക്കുന്നവനെ. ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ.
3: അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ,
2: മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ.
4: വചനം 2.
2: ഫദാലികല്ലദീ, യാതൊരുവനത്രേ അത്. യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന. അൽ യതീം, അനാഥക്കുട്ടിയെ.
3: ഫദാലികല്ലദീ യദുഉ അൽ യതീം,
2: അനാഥക്കുട്ടിയെ തള്ളിവിടുന്നവനത്രേ അത്.
4: വചനം 3.
2: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല. അലാ ത്വആമി, ഭക്ഷണത്തിൻ്റെ മേൽ. അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ.
3: വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ,
2: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല.
4: വചനം 4.
2: ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം. ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ്, നമസ്കരിക്കുന്നവർക്കത്രേ.
3: ഫവൈലുൻ ലിൽ മുസല്ലീൻ,
2: എന്നാൽ നമസ്കാരക്കാർക്കു നാശം.
4: വചനം 5.
2: അല്ലദീന, അതായത് യാതൊരുവർ. ഹും, അവർ. അൻ സ്വലാതിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്. സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്.
3: അല്ലദീന ഹും അൻ സ്വലാതിഹിം സാഹൂൻ,
2: അതായത് തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായുള്ളവർക്ക്.
4: വചനം 6.
2: അല്ലദീന, അതായത് യാതൊരുവർ. ഹും യുറാഊന, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു.
3: അല്ലദീന ഹും യുറാഊൻ,
2: അതെ, യാതൊരു കൂട്ടർ അവർ മറ്റുള്ളവരെ കാണിക്കാനായി പ്രവർത്തിക്കുന്നു.
4: വചനം 7.
2: വയംനഊന, അവർ മുടക്കുകയും ചെയ്യും. അൽമാഊൻ, പരോപകാര വസ്തുവേ, ചെറുകിട ആവശ്യ വസ്തുക്കളെ.
3: വയംനഊന അൽമാഊൻ,
2: പരോപകാര വസ്തുക്കളെ അവർ മുടക്കം ചെയ്യുകയും ചെയ്യുന്നു, അഥവാ ഇങ്ങനെയുള്ളവർക്കാണ് നാശം.
5: മതസിദ്ധാന്തങ്ങൾ, പരലോക ജീവിതം, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ആദിയായ കാര്യങ്ങളെ വ്യാജമാക്കുന്ന മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ചില ലക്ഷണങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ഓരോന്നും വളരെ ശ്രദ്ധാർഹമായ കാര്യങ്ങളും നിത്യജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടവയുമാകുന്നു. 1. അനാഥക്കുട്ടികളോട് നിർദയമായും പരുഷമായും പെരുമാറുക. 2. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ പലപ്പോഴും ശക്തിയായ ഭാഷയിൽ ഉണർത്താറുള്ളതാണ്. കഴിഞ്ഞ ചില സൂറത്തുകളിൽ വച്ച് ഇത് സംബന്ധിച്ച് ചിലതെല്ലാം നാം വായിക്കുകയും ചെയ്തിരിക്കുന്നു. അനാഥക്കുട്ടികളെ പുറന്തള്ളുന്നതും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രോത്സാഹനം നൽകാതിരിക്കലും മതനിഷേധത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു എടുത്തു കാട്ടിയിരിക്കുന്നത്. ഇതോർക്കുമ്പോൾ അനാഥകളെ ആദരിക്കുകയും അവരുടെ നന്മയ്ക്കു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെയും സാധുക്കളുടെ വിശപ്പും പട്ടിണിയും തീർക്കുകയും ആ വിഷയത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെയും ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ വമ്പിച്ചതാണെന്ന് ഊഹിക്കാവുന്നതാണ്. 3. നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതിരിക്കുക. നമസ്കാരക്കാർക്കാണ് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഉണർത്തുന്നത്. നമസ്കാരത്തിൻ്റെ നിയമപരമായ നിർബന്ധത്തിന് വിധേയരായിരിക്കുകയും എന്നിട്ടും അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്യുന്ന കപടന്മാരെ പറ്റിയാണ് ഈ പ്രസ്താവന എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അവരെപ്പറ്റി ഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുവാനായി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് മറ്റുള്ളവരെ കാണിക്കുവാനായി നമസ്കാരം നിർവഹിക്കേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അശ്രദ്ധ പല വിധത്തിലും ആവാം. പാടെ ഉപേക്ഷിക്കുക, ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക, സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, നമസ്കരിക്കുമ്പോൾ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിബന്ധനകളും ഗൗനിക്കാതിരിക്കുക, അന്യചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക, നമസ്കാരത്തിൽ നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക എന്നിവയെല്ലാം തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയിൽ ഓരോന്നും പ്രത്യേകം നോക്കുമ്പോൾ ചിലത് ചിലതിനേക്കാൾ ഗൗരവം കൂടിയതോ കുറഞ്ഞതോ ആയിരിക്കുമെന്ന് പറയേണ്ടതില്ല. എന്നാൽ ഈ ദോഷങ്ങൾ മുഴുവനുമോ ഏതാനുമോ ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം ആ നമസ്കാരക്കാരൻ കപട വിശ്വാസികളുടെ ഇനത്തിൽ പെട്ടവനാണെന്നുള്ളതിൽ സംശയമില്ല. മഅദല്ലാ, കപട വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരം നിർവഹിക്കുകയില്ലെന്നും നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ അല്പമല്ലാതെ ഓർമ്മിക്കുകയില്ലെന്നും അതൃപ്തിയോടുകൂടിയല്ലാതെ അവർ ധനം ചിലവഴിക്കുകയില്ലെന്നും അള്ളാഹു വേറെ സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതും ഇവിടെ സ്മരണീയമാകുന്നു. സൂറത്ത് നിസാഅ് 142, സൂറത്ത് തൗബ 54. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. അതായത് അവൻ സൂര്യനെ നോക്കി കാത്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായി തീരുമ്പോൾ അവൻ എഴുന്നേൽക്കും, എന്നിട്ട് ഒരു 4 വട്ടം കൊത്തും. അതിൽ അള്ളാഹുവിനെ അല്പമാത്രമല്ലാതെ അവൻ ഓർക്കുകയില്ല. ബുഖാരി മുസ്ലിം. സൂര്യൻ പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ ആകുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അസ്തമിക്കുവാൻ പോകുക എന്നത്രേ. അസ്തമന വേളയിലും ഉദയവേളയിലും ചില മതക്കാർ സൂര്യനെ ആരാധിക്കാറുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി അങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോൾ കപടവിശ്വാസിയുടെ നമസ്കാരം സമയം തെറ്റിച്ചുകൊണ്ടായിരിക്കുമെന്നതിന് പുറമേ അത് സൂര്യാരാധകരുടെ ആരാധനയുമായി സാദൃശ്യമുള്ളതായിത്തീരുകയും ചെയ്യുന്നു. 4 കൊത്തും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആവശ്യമായ നിയമങ്ങളും മര്യാദകളും ഗൗനിക്കാതെയും നമസ്കാരത്തിൻ്റെ കാതലായ വശം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ പാലിക്കാതെയും കോഴി കൊത്തും പോലെ വേഗത്തിൽ ഒരു 4 റക്അത്ത് കുമ്പിടും എന്നത്രേ. അസർ നമസ്കാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉദാഹരിച്ചത്. മറ്റു നമസ്കാരങ്ങളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. 4 ലക്ഷണം, അയൽവാസികൾ സാധാരണ അന്യോന്യം പരോപകാരത്തിന് വിട്ടുകൊടുക്കാറുള്ള ചെറുതരം ഉപകരണങ്ങളെ തടയുക അഥവാ അവ മറ്റുള്ളവർക്ക് ഉപയോഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാകുന്നു. മാഊൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക്. ഏറെക്കുറെ വ്യത്യസ്തമായ വാചകങ്ങളിലാണെങ്കിലും ആ വാക്കിന് പല മഹാന്മാരും നൽകിയിട്ടുള്ള നിർവചനങ്ങളുടെ സാരമാണ് നാം മേലുദ്ധരിച്ചത്. അന്യോന്യം ഉപയോഗത്തിന് വേണ്ടി വായ്പ എന്ന നിലക്ക് ജനങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാറുള്ള കുടുക്ക, കൊട്ടക്കോരി, മഴു മുതലായ അത്യാവശ്യ വസ്തുക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ മാഊൻ എന്ന് പറഞ്ഞിരുന്നതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി പല മാർഗങ്ങളിലൂടെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിൽ പ്രധാനമായത് സക്കാത്തും അതിൽ ഏറ്റവും താണപടിയിലുള്ളത് തരിപ്പ, കൊട്ടക്കോരി, സൂചി എന്നിവയുമാകുന്നുവെന്ന് ഇക്രിമ റളിയല്ലാഹുഅൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിനെപ്പറ്റി പലരുടെയും വാചകങ്ങൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഇപ്രകാരം പറയുന്നു, ഇക്രിമ റളിയല്ലാഹുഅൻഹു ഈ പറഞ്ഞത് നന്നായിട്ടുണ്ട്. മേലുദ്ധരിച്ച എല്ലാ പ്രസ്താവനകളും അതിലടങ്ങുന്നു. അവയെല്ലാം ചെന്നെത്തുന്നത് ഒരേ ഒരു വസ്തുതയിലേക്കാണ്. അതായത് ധനം കൊണ്ടോ ഉപയോഗം കൊണ്ടോ സഹായ സഹകരണം ചെയ്യാതിരിക്കുക എന്നത്രേ അത്. ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ രക്ഷിതാവിനുള്ള പ്രധാന ആരാധനയായ നമസ്കാരം പോലും നന്നായി നിർവഹിക്കാത്തവരും നഷ്ടം ബാധിക്കാത്ത വിധത്തിലെങ്കിലും നിത്യോപയോഗ വസ്തുക്കളെ കൊണ്ട് ജനങ്ങൾക്ക് സഹായ സഹകരണം ചെയ്യുവാൻ തയ്യാറില്ലാത്തവരുമായിരിക്കും കപടവിശ്വാസികൾ എന്ന് സാരം. അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന മറ്റുള്ള ആരാധനകളുടെ കാര്യത്തിലും ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സക്കാത്ത് മുതലായ ദാനധർമ്മങ്ങളിലും അവരുടെ നില കൂടുതൽ കൂടുതൽ ശോചനീയമായിരിക്കുമെന്ന് വ്യക്തമാണ്. ഇങ്ങനെയുള്ളവർ വല്ലപ്പോഴുമൊക്കെ വലിയ ആരാധകന്മാരായി ചമഞ്ഞേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിഷയത്തിൽ വൻ തുകകൾ സംഭാവന നൽകി ഉദാരമതികളായി പ്രത്യക്ഷപ്പെട്ടെന്നും വന്നേക്കാം. പക്ഷേ ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമല്ല, പേരും കീർത്തിയുമായിരിക്കും അവരുടെ ലക്ഷ്യം. ചിലപ്പോൾ ഏതെങ്കിലും സ്വാർത്ഥം നേടുവാനുള്ള മാർഗമായിട്ടോ ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആയിരിക്കാം അത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹുവിങ്കിൽ വിലപ്പോകുകയില്ലെന്ന് സ്പഷ്ടമാണ്. തൻ്റെ കൊട്ടക്കോരി കൊണ്ട് അല്പം വെള്ളം കോരുവാൻ, തൻ്റെ പേന കൊണ്ട് എന്തെങ്കിലുമൊന്ന് എഴുതുവാൻ, തൻ്റെ മൺവെട്ടി കൊണ്ട് കുറച്ച് സമയം മണ്ണ് കൊത്തുവാൻ, തൻ്റെ പറമ്പിൽ കൂടി വല്ല ചുമടും കൊണ്ട് നടന്നു പോകുവാൻ, സ്ഥലം ഒഴിവായി കൊണ്ടുപോകുന്ന തൻ്റെ വാഹനത്തിൽ കാൽനട പോകുന്ന ക്ഷീണിച്ച ഒരു സഹോദരന് അല്പനേരം കയറിയിരിക്കുവാൻ, പൊതുസ്ഥലങ്ങളിലും പൊതുവാഹനങ്ങളിലും ലേശമൊന്ന് നീങ്ങിക്കൊടുത്ത് മറ്റൊരാൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ എന്നിങ്ങനെയുള്ള നിസാര കാര്യങ്ങളിൽ പോലും സന്മനസ്സ് കാണിക്കാത്ത പലരെയും ധാരാളം കാണാവുന്നതാണ്. പട്ടിണി കൊണ്ടോ മഹാരോഗം മുതലായവ കൊണ്ടോ ഗതിമുട്ടി കഷ്ടപ്പെട്ട് സഹായത്തിന് യാചിച്ചു വരുന്നവരെ നിർദ്ദയം ആട്ടിക്കളയുന്നവരും ദുർലഭമല്ല. അതേസമയം അത്തരം വ്യക്തികളിൽപ്പെട്ട ചിലർ പോലും സാധു സംരക്ഷണത്തിനും അഗതി ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾക്കോ മറ്റോ വൻ തുകകൾ സംഭാവന നൽകുകയും ചെയ്തേക്കും. ഇത്തരം വമ്പിച്ച ഔദാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയോ പ്രതിഫലമോ ഉന്നം വെച്ചു കൊണ്ടുള്ളതാവാൻ തരമില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ അതിൽ വകയുമില്ല. കാരണം അതിൽ അവർക്ക് ഉദ്ദേശശുദ്ധിയില്ലെന്നാണ് അവരുടെ മറ്റു ചെയ്തികൾ തെളിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണല്ലോ. യഥാർത്ഥമായ സേവന തൽപരതയും ഉദാരമനസ്കതയും ഉള്ളവർ സന്ദർഭത്തിനും കഴിവിനും അനുസരിച്ച് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. വലുപ്പ ചെറുപ്പമോ രഹസ്യപരസ്യമോ മുഹൂർത്ത വ്യത്യാസമോ നോക്കേണ്ടതില്ല, നോക്കുന്നതുമല്ല. വല്ലാഹു ആലം.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മാഊൻ 1-7 വചനങ്ങളെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെ നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സോഫാത്ത് 123 മുതൽ 182 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മഹന്ന.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സോഫാത്ത് 123 മുതൽ 182 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സിൽസല ഒപ്പം സൂറത്തുൽ മാഊൻ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അഷ്ഷംസാൻ.

0: മഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ സൽസല ഒപ്പം സൂറത്തുൽ മാഊൻ പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് വലീദ് അഷംസാൻ.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം സൂറത്തുൽ ഇംറാൻ 137 മുതൽ 140 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ഇംറാനിലെ 137 മുതൽ 140 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷേഖ് ഖലീഫ അത്തുനീജി.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സഫാത്ത് 24 മുതൽ 26 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم.

0: ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 24-25 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 23-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചത്. 24-ാമത്തെ വചനം അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്തു. അള്ളാഹു മലക്കുകൾ കൊടുക്കുന്ന നിർദ്ദേശമാണ് 24-ാമത്തെ വചനം. വഖിഫൂഹും, അവരെ നിങ്ങൾ നിർത്തുവീൻ. ഇന്നഹും, തീർച്ചയായും അവർ, മസ്ഊലൂൻ, ചോദിക്കപ്പെടുന്നവർ ആകുന്നു. മുഫസ്സിരീങ്ങൾ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, നാളെ പരലോകത്ത് അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ചും അള്ളാഹുവിൽ അവിശ്വസിച്ച, അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകളെ. എന്നാൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന് മറ്റു പല വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ ഹിജ്റിൽ കാണാം, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, തീർച്ചയായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, എല്ലാവരോടും. അമ്മാ കാനൂ യഅ്മലൂൻ, അവർ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച്. സൂറത്തുൽ അഅ്റാഫിൽ കാണാം, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽമുർസലീൻ. ഫലനസ്അലന്ന, തീർച്ചയായും നാം ചോദിക്കുക തന്നെ ചെയ്യും. അല്ലദീന ഉർസില ഇലൈഹിം, അയക്കപ്പെട്ടവർ, നിങ്ങളിൽ അവരിലേക്ക്, മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടവർ. അതേപോലെ തന്നെ വലനസ്അലന്നൽ മുർസലീൻ, ആ ഏതൊരു സമൂഹത്തിലേക്കാണോ അയക്കപ്പെട്ടത് ആ സമൂഹത്തെയും അവരോടും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അയക്കപ്പെട്ടവരെയും അതേപോലെ തന്നെ അയക്കപ്പെട്ടവരെയും നാം അവരോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതാണ് മറ്റു പല വചനങ്ങളിലും അള്ളാഹു വ്യക്തമാക്കുന്നത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, യഅനി ഇഹ്ബിസൂഹും ഇന്നഹും മുഹാസിബൂൻ. നിങ്ങൾ അവരെ തടഞ്ഞു വെക്കുവീൻ, തീർച്ചയായും അവർ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നവരാകുന്നു. ഇന്നഹും മുഹാസബൂൻ. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയുന്നു, അയ്യുമാ ദാഇൻ ദഅ ഇലാ ഷൈഇൻ കാന മൗഖൂഫൻ മഅഹു ഇലാ യൗമിൽ ഖിയാമ ലാ യുഗാദിറു യുഗാദിറുഹു. ഏതൊരാൾ ഏതിലേക്കാണോ മനുഷ്യരെ ക്ഷണിച്ചത്, ആളുകളെ ക്ഷണിച്ചത്, അവർ അള്ളാഹുവിൻ്റെ വിചാരണയ്ക്കു വേണ്ടി നിർത്തപ്പെടും. വലാ യുഫാരിഖുഹു വഇൻ ദഅ റജുലുൻ റജുലൻ സുമ്മ ഖറഅ. ഒരാൾ മറ്റൊരാളെ ഏതിലേക്കാണോ ക്ഷണിച്ചത്, ആ ക്ഷണിച്ച ആളെയും അതേപോലെ ക്ഷണിക്കപ്പെട്ട ആളെയും അള്ളാഹു വിചാരണ ചെയ്യും. എന്നിട്ട് ഈ വചനം ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു പ്രവാചകൻ. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരെ നിങ്ങൾ നിർത്തുവീൻ, അവർ ചോദിക്കപ്പെടുന്നവരാകുന്നു. ഇഹ്ബിസൂഹും ഇൻദ സ്വിറാത്ത്, അവരെ സ്വിറാത്തിൻ്റെ അരികിൽ നിങ്ങൾ വിചാരണയ്ക്കു വേണ്ടി നിർത്തുവീൻ. അൽ അംറു മിനല്ലാഹി അസ്സ വജല്ല വൽ ഖിതാബു ലിൽ മലായിക. ഈ നിർത്തുവീൻ എന്ന കൽപ്പന അള്ളാഹുവിങ്കെന്നുള്ളതാണ്. അത് പറയുന്നതാകട്ടെ അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായ മലക്കുകളോടുമാകുന്നു. ഇന്നഹും മസ്ഊലൂൻ, അവർ വിചാരണ ചെയ്യപ്പെടുന്നവരാകുന്നു. എന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അൻ ജമീഇ അഖ്വാലിഹിം വ അഫ്ആലിഹിം, എല്ലാ വാക്കുകളെക്കുറിച്ചും എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും. വ ശിർക്കിഹിം, അള്ളാഹുവിൽ അവർ പങ്കു ചേർത്തതിനെക്കുറിച്ചും. വ ഇൻ ഹിറാഫിഹിം വ അൻ കുല്ലി അഹ്വാലിഹിം, അവർ മതത്തിൽ നിന്ന് വ്യതിചലിച്ചതിനെക്കുറിച്ച്, പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതിനെക്കുറിച്ച്, എല്ലാ അവസ്ഥകളെക്കുറിച്ചും അവർ ചോദ്യം ചെയ്യപ്പെടും. ഔ ഇന്നഹ മബ്നിയത്തുൻ ബിഖൗലിഹി, തുടർന്നുള്ള വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുകയാണ്, മാലക്കും ലാ തനാസ്വറൂൻ, അള്ളാഹുവിൻ്റെ ചോദ്യം, മാലക്കും, നിങ്ങൾക്കെന്താണ്, നിങ്ങൾക്കെന്തുപറ്റി? ലാത്തനാ സ്വറൂൻ, നിങ്ങൾ പരസ്പരം സഹായിക്കുന്ന കാണുന്നില്ലല്ലോ, സഹായിക്കുന്നില്ലല്ലോ. ഭൂമിയിൽ വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിരുന്നവർ എന്തേ ഇപ്പോൾ സഹായിക്കാത്തത്? യഥാർത്ഥത്തിൽ അവരെ പരിഹസിച്ചുകൊണ്ടും അവർക്ക് അവർ പൂർണ്ണമായും നിസ്സഹായരാണെന്നതും അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഫയകൂനുൽ മസ്ഊലു അൻഹു ഷൈഅൻ വാഹിദൻ വഹിയ അന്നഹും യഖിഫൂന വയസ്അലൂന ഹാദസ് സുആൽ. മുഫസ്സിരീങ്ങളിൽ ചിലർ പറയുന്നു, അവർ ചോദിക്കപ്പെടുന്നത് ഈ കാര്യത്തെക്കുറിച്ചാകുന്നു, എന്താ നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത് എന്ന്. എന്നിട്ട് യുഖാലു ദാലിക തൗബീഖൻ വതഖരീഅ, ഇത് പറയുന്നത് അവരെ ഇകഴ്ത്താൻ വേണ്ടിയാണ്, അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഫൽ ആയത്തു ഫിൽ ഹഖീഖ മുഹ്തമലത്തുൽ മഅനയൈൻ, ഈ രണ്ട് അർത്ഥത്തിലും അഥവാ തങ്ങളുടെ വാക്കുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ ചെയ്ത ഗുരുതരമായ തെറ്റായ ഷിർക്കിനെക്കുറിച്ചും മതത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നുമുള്ള വ്യതിചലനത്തെക്കുറിച്ചും ആണ് അവർ ചോദിക്കപ്പെടുക എന്നും, അല്ല തൊട്ടുശേഷമുള്ള വചനത്തിൽ പറയുന്ന നിങ്ങളെന്താണ് പരസ്പരം സഹായിക്കാത്തത് എന്ന കാര്യമാണെന്നും ആകാവുന്നതാണ്. കുൻതും ഫിദ്ദുനിയാ തതനാ സ്വറൂന, നിങ്ങൾ ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായം ചെയ്തിരുന്നല്ലോ. വല്ലതി യൻസുറുഹും, നിങ്ങൾ പരസ്പരം സഹായിച്ചിരുന്നല്ലോ, എന്തേ ഇപ്പോൾ സഹായിക്കാത്തത്? വ അന്നഹും കാനു യഖൂലുന ഫിദ്ദുനിയാ അം യഖൂലുന നഹ്നു ജമീഉം മുതസിർ. സൂറത്തുൽ ഖമറിലെ 44-ാമത്തെ വചനം, അതല്ല അവർ പറയുന്നുവോ, നഹ്നു ജമീഉൻ, ഞങ്ങളെല്ലാവരും മുൻ തസ്വിർ, സ്വയം സഹായിക്കാൻ കഴിവുള്ളവരാകുന്നു, ഞങ്ങൾ സംഘടിതരും സഹായിക്കാൻ കഴിവുള്ളവരുമാകുന്നു, ഒരാളുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവർ പറയുന്നുവോ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ, നിങ്ങളെന്തേ ഈ പരലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത്? അതുപോലെ തന്നെ അൽ ആബിദൂന യൻസുറൂന ഹാദിഹിൽ അസ്സുനാമ, ഈ ആരാധിക്കുന്നവർ തങ്ങളുടെ ആരാധ്യന്മാരെയാണ് സഹായിച്ചിരുന്നത്. സൂറത്ത് യാസീനിൽ കാണാം, ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജൂദും മുഹ്ദറൂൻ. യഥാർത്ഥത്തിൽ തങ്ങൾക്ക് സഹായം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്ന ആരാധ്യന്മാരെ ഇവരാണ് സഹായിക്കുന്നത്. അവരെ മഹത്വപ്പെടുത്തുകയും അവർക്കു വേണ്ടി പ്രത്യേകം സംരക്ഷണം വലയം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഈ മനുഷ്യരാണ്, വിഡ്ഢികളായ മനുഷ്യർ. അതാണ് അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞത്, ലാ യസ്തതീഊന നസ്റഹും, അവർക്ക് ഇവരെ സഹായിക്കാൻ സാധ്യമല്ല. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ ആരാധിക്കുന്നത്, ആർക്കു മുമ്പിലാണോ ഭജനമിരിക്കുന്നത്, ആ ശക്തികൾക്ക് ഇവരെ സഹായിക്കാൻ സാധ്യമല്ല. വഹും, മാത്രമല്ല ഈ ആരാധ്യന്മാർ ആരാധിക്കുന്നവർ, ലഹും ജുന്തും മുഹ്ദറൂൻ, ആരാധ്യന്മാർക്ക് സേവനം ചെയ്യുന്ന, അവരെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സൈന്യമാകുന്നു. ഇത് ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏത് മനുഷ്യൻ്റെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഇന്ന് അള്ളാഹുവല്ലാത്ത പല ശക്തികളും തങ്ങൾക്ക് സഹായം ചെയ്യും, ബറക്കത്ത് ചെയ്യും, അനുഗ്രഹം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിക്കുക, നാളെ പരലോകത്ത് ഒരു ചെറിയ സഹായം പോലും ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടിയും ചെയ്യാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നു. തുടർന്ന് 26-ാമത്തെ വചനം, ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ. ബൽ എന്നാൽ, പക്ഷേ, ഹും അവർ, അൽ യൗമ ഇന്ന്, അഥവാ ഖിയാമത്ത് നാളിൽ, മുസ്തസ്ലിമൂൻ, കീഴൊതുങ്ങിയവരാകുന്നു. ഇസ്തസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി, അനുസരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഇസ്തസ്ലമ, യസ്തസ്ലിമു, ഇസ്തിസ്ലാമൻ. മുഫസ്സിരീങ്ങൾ പറയുന്നു, മുൻകാദൂന, അവര് അള്ളാഹുവിന് അല്ലെങ്കിൽ കീഴൊതുങ്ങിയവരാണ്, കീഴൊതുക്കം കാണിക്കുന്നവരാണ്. അതില്ലാ, അതേപോലെ തന്നെ നിന്ദ്യന്മാരായിരിക്കുന്നു. നിസ്സാരന്മാരായിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ വണക്കവും വിനയവും കാണിക്കുകയല്ല. ഇനി തങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഇനി തങ്ങളെ ഒരാളും രക്ഷിക്കുകയില്ല എന്ന നിസ്സഹായത ബോധ്യപ്പെട്ടതാണ് അവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഐ മുൻഖാദൂന ലിഹുക്മില്ലാഹ് ഫീഹിം, തങ്ങൾക്ക് അള്ളാഹ് വിധിച്ചിരിക്കുന്ന കാര്യത്തിൽ അവർ അതിന് കീഴൊതുങ്ങിയിരിക്കുന്നു. ജസാഅൻ, അള്ളാഹ് കൊടുത്ത പ്രതിഫലമായിട്ട്. വലഹുക്മുല്ലാഹി ഫീഹിം ഖദ്റാ, അള്ളാഹുവിൻ്റെ വിധി എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹിൻ്റെ ഹുക്മ് എന്നത് അള്ളാഹ് കണക്കാക്കിയ കാര്യമാണ്. വകാനു ഫിദ്ദുനിയ മുസ്തക്ബിരീൻ, ഈ ആളുകൾ അള്ളാഹുവല്ലാത്ത ശക്തികളെ ആരാധിച്ചിരുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിരുന്ന ആളുകൾ. വകാനു ഫിദ്ദുനിയ മുസ്തക്ബിരീൻ, അവർ അഹങ്കാരം കാണിക്കുന്നവരായിരുന്നു. ലാ യഖ്ബലൂന അൽഹഖ, സത്യം അവർ സ്വീകരിച്ചിരുന്നില്ല. ബൽ യുജാദിലൂന വയുഖദ്ദിമൂന റിഖാബഹും ലിൽഖത്ലി ദിദ്ദൽ ഹഖി, അവർ തർക്കം നടത്തിയിരുന്നു. ഈ സത്യം സ്വീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന നിലയിൽ ഈ സത്യത്തിനെതിരെ അവർ യുദ്ധത്തിന് പോലും തയ്യാറായിരുന്നു. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സത്യം വന്നു കിട്ടിയപ്പോൾ, തങ്ങൾക്ക് സത്യം ലഭിച്ചപ്പോൾ, ആ സത്യത്തിനെതിരിൽ പട നയിക്കാൻ, ആ സത്യവുമായി വന്നവരെ വകവരുത്താൻ തയ്യാറായവരാണവർ. ലാക്കിന്നഹും, പക്ഷേ അവർ ഫിൽ ആഖിറത്തി മുസ്തസ്ലിമൂൻ, പരലോകത്ത് അവർ വഴിപ്പെട്ടവരായിരിക്കും, കീഴൊതുക്കം കാണിക്കുന്നവരായിരിക്കും. അതാണ് ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, എന്നാൽ അവർ ഇന്ന് കീഴൊതുക്കം കാണിക്കുന്നു. ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിക പ്രമാണങ്ങളെ അഹങ്കാരപൂർവം അവഗണിക്കുന്ന, അതിനൊക്കെ നിഷേധിച്ചു തള്ളുന്ന ആളുകൾ പോലും നാളെ റബ്ബിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നുകൊണ്ട് എന്തും കേൾക്കാൻ സന്നദ്ധരാകുന്ന കാഴ്ചയാണ് അവർക്ക് കാണേണ്ടി വരിക. 27-ാമത്തെ വചനം, വഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ, വഅഖബല ബഅദുഹും അലാ ബഅദി, അവർ പരസ്പരം മുന്നിടും. യതസാഅലൂൻ, പരസ്പരം ചോദ്യം ചെയ്തുകൊണ്ട്. അഖബല എന്ന് പറഞ്ഞ മുന്നിട്ടു. അഖബല യുഖബിലു ഇഖബാലൻ. അതേപോലെ തന്നെ ബഅദ് എന്ന് പറഞ്ഞാൽ ചിലർ. ബഅദുഹും അലാ ബഅദിൻ, അവർ പരസ്പരം, അവർ അന്യോന്യം, അവർ ചോദ്യം ചെയ്യാൻ, പരസ്പരം ചോദിക്കാൻ തയ്യാറാകും. അതാണ് തസാഅല യതസാഅലു തസാഉൽ എന്ന് പറഞ്ഞാൽ. തസാഅല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അതിൻ്റെ മുദാരിഅ രൂപമാണ്, വർത്തമാനകാലക്രിയയാണ് യതസാഅലു. അതുപോലെ തന്നെ അതിൻ്റെ മസ്ദറാണ് തസാഉൽ, പരസ്പരം ചോദ്യം ചെയ്യൽ. ഇവിടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ വചനത്തിൽ അൽ മുറാദു ബിൽ ബഅദിൽ അവ്വൽ അൽ അസാഗിർ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ പറഞ്ഞ ആദ്യത്തെ ബഅദ് എന്ന് പറഞ്ഞതും രണ്ടാമത്തെ ബഅദ്, ബഅദുഹും അലാ ബഅദിൻ എന്നതിലെ ആദ്യം പറഞ്ഞ ചിലർ എന്നത് അൽ അസാഗിർ, അഥവാ വളരെ സമൂഹത്തിലെ താഴ്ന്ന പടിയിലുള്ള ആളുകളെക്കുറിച്ചായിരുന്നു. അത്താബിഊൻ, നേതാക്കന്മാരെ അന്ധമായി പിൻപറ്റിയവർ. വൽ മുറാദു ബിൽ ബഅദി സാനി, രണ്ടാമത്തെ ബഅദ് അലാ ബഅദിൻ എന്ന് പറഞ്ഞ ബഅദ്, അൽ അകാബിറു അൽ മുത്തബഊൻ, പിന്തുടരപ്പെട്ടവർ. ആരെയാണോ ഇവർ പിന്തുടർന്നിരുന്നത് അവരെക്കുറിച്ചാണ് ആ രണ്ടാമത് പറഞ്ഞ ബഅദ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, യദ്കുറു തആല അന്നൽ കുഫാറ യതലാവമൂന ഫീ അറസാത്തിൽ ഖിയാമ, സത്യനിഷേധികൾ അവർ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ, അതിൻ്റെ രംഗത്ത് വെച്ച്. കമാ യതഖാസമൂന ഫീ ദറകാത്തിന്നാർ, നരകത്തിൻ്റെ വ്യത്യസ്ത തട്ടുകളിൽ വെച്ച് തമ്മിൽ അവർ തർക്കിക്കുന്നത് പോലെ. അതും ഖുർആൻ പല ഭാഗത്തും പറയുന്നുണ്ട്. ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമാണ് നൽകുന്നത്. ഖിയാമത്ത് നാളിൽ നേതാക്കന്മാർ അനുയായികളെ കൈയൊഴിയും. ഇവിടുന്ന് നേതാക്കന്മാരാണ് അനുയായികളെ വഴി പഴപ്പിക്കുന്നത്. ആ നേതാക്കന്മാരെന്തു പറയുമ്പോഴും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന അവർ പറയുന്നത് പ്രമാണബദ്ധമായ കാര്യമാണോ, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യം തന്നെയാണോ, അല്ല അതിനെതിരാണോ എന്ന് പോലും ചിന്തിക്കാതെ അമിതമായ സ്നേഹം കാണിച്ചുകൊണ്ട് അവരെ പിൻപറ്റുന്നവർ. ദുനിയാവിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചാൽ മതി, നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യരുത് എന്ന് പറയും നേതാക്കൾ. പക്ഷേ ഈ നേതാക്കൾ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് അനുയായികൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ കാത്തിരിക്കണമെന്നത് ഈ വചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരാളെയും അന്ധമായി പിന്തുടരരുത്, പിൻപറ്റരുത്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയുമല്ലാതെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കരുത്, അനുസരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും വിഷയത്തിൽ നേതാക്കന്മാർ പറയുന്നത് അത് പ്രമാണത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെ വഴിപഴച്ചവരായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. അതുകൊണ്ട് മുഫസ്സിറീങ്ങൾ പറയുന്നു, ഫസ്വാറു ബഅദ അൻ കാനൂ ഫിദ്ദുനിയാ അലാ വഫാഖിൻ വഅഖില്ലാഉ സ്വാറു ഫിൽ ആഖിറത്തി അഅദാഅ. ദുനിയാവിൽ ആത്മമിത്രങ്ങളായി ജീവിച്ചവർ പരലോകത്ത് വെച്ച് പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും, നിന്റെ കൂടെ കൂടിയിട്ടല്ലേ എനിക്ക് ഗതികേടുണ്ടായത്, നിങ്ങളല്ലേ ഞങ്ങളെ വഴിപഴപ്പിച്ചത് എന്ന് നേതാക്കന്മാർ നോക്കിക്കൊണ്ട് അനുയായികൾ സംസാരിക്കും, തർക്കിക്കും. അത് കാണുമ്പോൾ നേതാക്കൾ പറയും, നിങ്ങൾ എന്തിന് ഞങ്ങളെ അന്ധമായി സ്വീകരിച്ചു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബോധവാന്മാരാകണമെന്ന നിലക്കാണ് ഇത് മുൻകൂട്ടി നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്ത് സുഖ്റുഫിൽ കാണാം, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ആത്മമിത്രങ്ങളായി ജീവിച്ചവർ പരസ്പരം ശത്രുക്കളായിട്ട് മാറും. ഈ ദുനിയാവിൽ വെച്ച് ആത്മമിത്രങ്ങളായി ജീവിച്ച ആളുകൾ ശിർക്കിലും കുഫറിലും തോന്നിവാസത്തിലുമൊക്കെ പരസ്പരം ആത്മമിത്രങ്ങളായി കഴിഞ്ഞുകൂടിയവർ പരലോകത്ത് വെച്ച് കൊണ്ട് പരസ്പരം ശത്രുക്കളായിട്ട് മാറും, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകളൊഴികെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മളുടെ കാര്യം, പരലോകത്തിൻ്റെ കാര്യം വളരെ ഗൗരവമായി തന്നെ കാണുക. ഒരാളെയും അന്ധമായി സ്വീകരിക്കാതിരിക്കുക. ഖുർആനും ഹദീസുമാകണം നമ്മുടെ പ്രമാണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു അസ്സാഫാത്ത് 24 മുതൽ 26 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറ അൽ അംബിയ 10 മുതൽ 40 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ
0: പീസ്. ഖുർആൻ റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 501 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ സഅദ് അൽ ഖാമിദിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.

0: വേണ്ടി പാരായണം ചെയ്തത്.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരവോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

അലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദോദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്റ് എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്തു കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസിലാണ്, മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്, ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ, ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസ

ഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന ഇഖ്ഫാം ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.

കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ. സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാമു തമാസിലൈന് സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

0: إنا نحن نزلنا عليك القرآن. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ഒരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന.
1: إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا.
0: ഇവിടെ فاصبر لحكم, അധികം ആളുകളും فاصبر لحكم എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ, റായിന് തർക്കീക്കാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക, കാഫിന് കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വല തുതിഅ് മിൻഹും, തുതിഅ് എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഅ് എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വല തുതിഅ് ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആഥിമൻ ഔ കഫൂറ, ആഥിമൻ ഇതുപോലെ സാഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്, അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ
1: ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ് മിൻഹും ആഥിമൻ ഔ കഫൂറ.
0: ഇനി 25-ാമത്തെ ആയത്തിൽ
1: വദ്കുർ ഇസ്മ റബ്ബിക ബുക്രതൻ വഅസീല.
0: വദ്കുരിസ്മ റബ്ബിക്, ഇവിടെ വദ്കുരിസ്മ കൂട്ടി ഓതുമ്പോൾ വദ്കുരിസ്മ, അല്ലെങ്കിലോ വദ്കുർ ഇസ്മ, അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല. വഖഫ് ചെയ്താൽ വദ്കുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ, ഒരിക്കലും അവിടെ വദ്കുർ ഇസ്മ എന്ന് പറയരുത്, വദ്കുരിസ്മ വദ്കുരിസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റതൻ,
1: കാഫിനെ
0: കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ എന്ന് പറയാൻ പാടില്ല.
1: വഅസീല ബുക്റതൻ വഅസീല,
0: ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുശുക്കൂർ.
2: തുടർന്ന് നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നുകാരികളുടെ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സുറ അൽ ഇൻഫിത്വാർ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കിഡ്സ് ടൈം സൂറത്തു അൽ ഇൻഫിത്വാർ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഖത്മുൽ ഖുർആനിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസു ആണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅക്കലി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

عدوكم ويستخلفكم في الأرض فينظر كيف تعملون. ولقد

0: ഇന്ന് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി. نور على مر الزمان
1: تألقا وأضاء للدنيا طريقا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ

0: എന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിന്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത്, അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരു ഇടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 53 ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറ അഹ്സാബിലെ 53 ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യും.

وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ? ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ ഒടുക്കം മുതൽ അവസാനം വരെ പാരായണം ശ്രവിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ തൻസീൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.